കുട്ടി തന്റെ പേരെഴുതിയ പട്ടം പറപ്പിക്കുകയാണ്. ചരട് അയക്കുന്നതിനനുസരിച്ച് പട്ടം മുകളിലേക്ക് പോവുകയും കാറ്റിനനുസരിച്ച് തുള്ളിക്കളിക്കുകയും ചെയ്യുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ചരട് പാതി തീർന്നപ്പോൾ അവന് ഒരാലോചന. ഈ ചരട് മുറിച്ചാൽ തന്റെ പട്ടം കൂടുതൽ ഉയരങ്ങൾ താണ്ടില്ലേ? മറ്റൊന്നും ആലോചിക്കാതെ അവനെ ചരട് മുറിച്ചു കളഞ്ഞു. ക്ഷണനേരത്തിനുള്ളിൽ പട്ടം നിലത്ത് വീണു. കടിഞ്ഞാണുകളാണ് നമ്മുടെ ഗതി നിയന്ത്രിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 20, കൊല്ലവർഷം 1802, ചിങ്ങം 4, വ്യാഴാഴ്ച. ഐശ്വര്യത്തിന്റെയും സമ്പൽസമൃദ്ധിയുടെയും വരവറിയിച്ച് ഇന്ന് മലയാളികൾക്ക് വിശാഖം. ഓണത്തിന്റെ 10 ദിവസങ്ങളിൽ 4-ാമത്തെ ദിവസമാണ് വിശാഖം. മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും മംഗളകരവുമായ ഒരു ദിവസമാണിത്. ഈ ദിവസത്തിൽ അത്തപ്പൂക്കളത്തിന് 4 നിരകളാണ് ഉണ്ടാവുക. ആദ്യ ദിവസങ്ങളിലെ ചെറിയ പൂക്കളത്തിൽ നിന്ന് മാറി വലിപ്പം കൂട്ടി വരയ്ക്കുന്ന ഈ 4-ാമത്തെ വരയിൽ കൂടുതൽ തിളക്കമുള്ള നിറങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. വെള്ള നിറമുള്ള തുമ്പയും മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റിയും കൊണ്ടുണ്ടാക്കിയ ആദ്യ നിരകൾക്കൊപ്പം വിശാഖനാൾ മുതൽ ചുവപ്പും ഓറഞ്ച് നിറങ്ങളുള്ള പൂക്കൾ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങും. പ്രധാനമായും ചെമ്പരത്തി, തെച്ചി, മഞ്ഞ്, ഓറഞ്ച് നിറത്തിലുള്ള ജമന്തി തുടങ്ങിയ പൂക്കളാണ് 4-ാമത്തെ വരി തീർക്കാനായി തിരഞ്ഞെടുക്കുന്നത്. വെള്ളയും മഞ്ഞയും ചുവപ്പും നിറങ്ങൾ മനോഹരമായി ഒത്തുചേരുമ്പോൾ വിശാഖനാളിലെ പൂക്കളത്തിന് കൂടുതൽ വലിപ്പവും മിഴിവും കൈവരുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാ.

0: ನಮ್ ಸ್ವರಲಯ ಸಾಂಗಮ ಪಲ್ಲವಿ ರಾಗಂ ತಾನಂ ಸ್ವರಲಯ ಸಾಂಗಮ ಪಲ್ಲವಿ
1: ടൈം ചെക്ക് ചെക്ക് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: போஜோ.
1: ஹே ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜி சுல்தானா ஓன் ஆஸ்ட்ரியா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ കിടിലും പാട്ടുകളും പ്ലേ ചെയ്ത് തരാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഓരോ തിരക്കുകളിലും കാര്യങ്ങളിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സാണ് ഇന്നത്തെ ദിവസം നമുക്ക് കേട്ടറിയുവാനുള്ളത്. അതിനു മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി തലവരാ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
6: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
7: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
10: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
11: എങ്ങോട്ടാ പോകേണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
12: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
14: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം.

സുഷിൻ ശാബ്, ഗോപി സുന്ദർ, ദേവ് ശ്രീപ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: പറയാൻ മദനനില്ല എവിടെ.
1: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
2: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കും.
1: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
4: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
8: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
9: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
11: മോർണിംഗ് മോജോ.
12: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, RG സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 20

ദിവസമാണ്, അതായത് വേൾഡ് മോസ്കിറ്റോ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണിന്ന്. മനുഷ്യരിൽ മലേറിയ പരത്തുന്നത് പെൺകൊതുകുകളാണെന്ന് 1897 സർ റൊണാൾഡ് റോസ് കണ്ടെത്തിയതിന് ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ലോകമെമ്പാടും ആചരിക്കുന്നത്. ഡെങ്കിപ്പനിയും മലേറിയയും പോലെയുള്ള അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമ്മുടെ വീടും ചുറ്റുപാടും വെള്ളം കെട്ടിക്കിടക്കാതെ കൊതുക് വളരാത്ത രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊതുകുകളെ തുരത്താം, ആരോഗ്യത്തോടെ ജീവിക്കാം എന്ന നല്ലൊരു മെസ്സേജോടുകൂടി തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി വി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ഇന്ന് സതേൺ സോണൽ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രണ്ടു ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി ഇന്നലെ ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷ, പ്രതിരോധ ഉൽപാദനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ച നടക്കും. ഇന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻജിറോ കൊയ്സുമി മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്നും 60 കിലോമീറ്റർ ഉള്ളിലേക്ക് ചൈന കടന്നുകയറിയെന്ന അവകാശവാദം തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബംഗ്ലാദേശിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ചൈന അതിർത്തി വിഷയം അതീവ ഗൌരവമുള്ളതാണെന്നും ഇത്തരം അവകാശവാദങ്ങൾ അതിർത്തിയിലെ സൈനികരുടെ മനോവീര്യം തകർക്കാനും അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: अगर कोई ये कहता है कि चाइना जो है 60 किलोमीटर अंदर घुस गया तो ऐसा बात नहीं करना चाहिए. चाइना और इंडिया के बीच में अरुणाचल प्रदेश में बहुत लंबा सीमा है और जिस सीमा को रेखांकित नहीं किया गया है, सीमा का वहां कोई बॉर्डर पिलर्स नहीं है, तो जमीन पर बॉर्डर को डिफाइन नहीं किया गया है, वो अभी का इश्यू नहीं है.
0: നാല് റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാത പദ്ധതിയും ഉൾപ്പെടെ 13,41 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. ഡൽഹിയിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി. കരട് വോട്ടർ പട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 30 ആണ്. നവംബർ 4 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. യുവജന വിനിമയ പരിപാടിയായ യുവസംഗമം 7ാം ഘട്ടത്തിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 18 മുതൽ 30 വയസ്സുവരെയുള്ള യുവാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നോഡൽ സ്ഥാപനങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക പര്യടനങ്ങൾക്ക് അവസരമുണ്ടാകും. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്ര സഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും സംബന്ധിക്കും. കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി ലോക കൊതുകുദിനം ആചരിക്കും. കൊതുകുദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. കെഎസ്ആർടിസിയുടെ എക്സ്ക്ലൂസീവ് എസി വോൾവോ ആഡംബര ബസ് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISRO ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബഹിരാകാശ ശില്പശാല സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കവരത്തിദ്വീപിൽ പരിപാടി നടന്നത്. VSSC പ്രോജക്ട് ഡയറക്ടർ SR ബിജു ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്നു മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് KCL മത്സരങ്ങൾ നടക്കുക. ഇന്നുച്ചയ്ക്ക് 2:30 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള ആദ്യ മത്സരം നടക്കും. ഇന്നത്തെ 2-ാമത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. 6 പിച്ചുകളാണ് മത്സരങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പരിശീലനത്തിനായുള്ള 3 പിച്ചുകൾ വേറെയുമുണ്ട്.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വനിതാ സിംഗിൾസിൽ PV സിന്ധു ചൈനയുടെ 3ാം സീഡ് വാങ് ഷിയിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യവും മത്സരിക്കും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ചൈനീസ് താരങ്ങളോട് മത്സരിക്കും. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ MPമാർ വോട്ട് രേഖപ്പെടുത്തും. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. കൊങ്കോയിൽ എബോള ബാധിതരുടെ എണ്ണം 5000 കടന്നു. ഇതുവരെ 2378 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കൊങ്കോ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പലായനം എന്നിവ രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സ്ഥിതി 2014-2016 കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ എബോള വ്യാപനത്തേക്കാൾ തീവ്രമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങളെ അണിനിരത്തി 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഇന്ത്യ ഡേ ഉത്സവം ഇന്ന് മോസ്കോയിൽ ആരംഭിക്കും. സംസ്കാരങ്ങളുടെ ഐക്യം, ജനങ്ങളുടെ സൌഹൃദം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൽ യോഗ, ചെസ്, നൃത്തം, ആയുർവേദം തുടങ്ങി ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 20 പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ശക്തമായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ വടക്കൻ ഒഡീഷയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഗുരുതരമായി തുടരുന്നു. ബാലസോറിൽ നദി അപകടരേഖയ്ക്ക് മുകളിലേക്ക് ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഭദ്ര, കേന്ദ്രപാര, ജാജ്പൂർ ജില്ലകളിൽ ജനങ്ങൾ പ്രളയ ദുരിതത്തിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട് ലക്ഷദ്വീപ് മാഹി കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി വി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
11: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
12: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
14: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
15: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
16: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
15: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
16: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
15: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
16: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
15: ഒന്ന് പോ മനുഷ്യ.
17: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
18: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
10: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
11: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, കൃത്യം 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓണത്തിന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് കിട്ടാതെ വിഷമിക്കുന്ന മലപ്പാറുകാർക്ക് ഇതാ ഒരു കിട്ടിലം സന്തോഷ വാർത്തയുണ്ട്. യെസ്, ഓണക്കാലത്തെ യാത്രാ തിരക്ക് പരിഹരിക്കാൻ വടക്കൻ കേരളത്തിൽ നിന്നും റെയിൽവേ പുതിയ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് വഴി ബംഗളൂരു, മൈസൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഉള്ളത്. ഓഗസ്റ്റ് മാസം അവസാനം മുതൽ സെപ്റ്റംബർ 1 വരെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക. അപ്പോൾ ട്രെയിൻ നമ്പറുകളും സമയവിവരങ്ങളും അറിയാൻ ഉടൻ തന്നെ IRTC വെബ്സൈറ്റ് പരിശോധിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉഷാറാക്കാം അല്ലേ. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ജേക്കബിൻ്റെ സ്വർഗരാജ്യം.

ഒരാഘോഷമല്ല, ഒരുമയുടെ ഓർമ്മയാണ്. എല്ലാ ലിസണേഴ്സിനും ആശ്രയ എഫ്എം നൈറ്റിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ എഫ്എം 90.

0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ് ഓണം.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എജ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. യെസ്, ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് കേൾക്കാൻ പോകുന്നതെല്ലാം തന്നെ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ പുതിയതായി BSc സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ബിരുദ കോഴ്സ് ആരംഭിക്കുകയാണ്. പ്ലസ് ടു തലത്തിൽ മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ പഠിച്ചിട്ടുള്ള ആർക്കും ഈ പുതിയ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന 31st തീയതിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്, www.maharajas.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9745 583403 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 9745 583403. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Eda padam kandu international level
3: ennal international shopping inde karyamana enikku parayanullathu
4: ee onam swayam varakkum international aanu
5: ona purchase nadathunavaril ninnum thirinjedukapadunna bhagyashaligalaya 30 couplesine kaathirikkunu international tripinulla suvarnavasaram koodade niravadi samarangalum
6: aagosham charaka
4: swayam varasels archinal varkala kottarakara koodade keerlathil udanilam
7: cheta ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
12: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
11: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം വമ്പൻ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
13: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
14: എങ്ങോട്ടാ പോകേണ്ടത്
15: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ ഒരു 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
16: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
17: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
18: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
11: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
18: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
4: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
10: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
11: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
12: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോർട്ട്.
13: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
14: നന്ദലക് ജി മാർട്ട്,
13: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
15: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
16: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 19 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഇതാ ഒരു കിടിലം ഇൻഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. കൊട്ടാരക്കര IHRD കോളേജിൽ BCA കോഴ്സിലേക്ക് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. IT രംഗത്ത് മികച്ചൊരു കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ളവർ ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയായിട്ട് നേരിട്ട് കോളേജിൽ എത്തേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഇതാണ്, 0474243300. അതുപോലെ തന്നെ 9809885243 എന്നീ നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഈ വരുന്ന വ്യാഴവും വെള്ളിയുമാണ് സ്പോട്ട് അഡ്മിഷൻ ദിവസങ്ങൾ. ഈ ഒരു അവസരം പരമാവധി എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം. ടു ദ നമ്പർ 0474291909 0474291909. വിളിച്ചു മാത്രമല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909 0 9 5 2 6 6 4 9 0 9 0.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
9: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
10: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
11: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
12: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
13: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
14: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
13: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
14: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
13: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
14: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
13: ഒന്ന് പോ മനുഷ്യ.
15: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മീന്നൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 rupees.
6: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീന്നൂർ ജംഗ്ഷൻ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
16: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
15: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
6: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
7: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
5: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
7: YS ഉള്ളപ്പോൾ വൈ വറി.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
9: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinoppam, Naattarkoppam. Studio clock il ippol samayam krithyam 8 mani kazhinju, krithyam 36 minute aayirikkayanu. Appol ee oru time nammude Morning Mojo il wishing segment aanu, ningalude priyappettavarkkayi endengilum wishesum karyangalum arayikkanundengil vilikkam to the number 0474-2919-0974-2919-0909-9900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9524-9090-9059-2-6649-0. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷമയോടെ കാത്തിരിക്കുക. പ്രകൃതിയിലെ ഓരോ ജീവനും അതിൻ്റെതായ സമയമുണ്ട്. വിതച്ച വിത്തുകൾ തണലാകുന്നതും തൻ്റെ കഠിനാധ്വാനം പൂവണിയുന്നതും നിനക്കായി നിശ്ചയിക്കപ്പെട്ട ആ വസന്തകാലത്തായിരിക്കും. ശുഭദിനം നീരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം നമ്മളെല്ലാത്തിനും വേണ്ടിയിട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. നാളെ നല്ല ക്ഷമയോട് തന്നെ കാത്തിരിക്കുക. കാരണം നമ്മൾ ചെയ്തതിൻ്റെ ഫലം എന്തായാലും നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ തന്നെ കിട്ടണം എന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ റൈറ്റ് ായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസം വിഷ് ചെയ്യുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തും മോശമാകുന്നതും നന്നാവുന്നതും. ബന്ധങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. കാരണം ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, എല്ലാവരും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ ആരെയും വെച്ചും കമ്പയർ ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരെ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അവരായിട്ട് തന്നെ ജീവിക്കാനായിട്ട് വിടുക. ഒരു ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യാഴാഴ്ച ദിവസം വിഷ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും മെസ്സേജ് അയക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വാസം മനസ്സിൽ തോന്നുന്നത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കോട്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നതാണ്. ആൻഡ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേൾക്കാം മോർണിംഗ് മോച്ചോയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
8: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
3: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
3: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
11: 25-ലൊന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Nexa owners in oru good news. Service nai ini doora yatra venda. Sarathiyude premium Nexa service center nammude Kottarakarayilum. Express service, pick up and drop saugiram, nyarayazhchakale sevaravum ulpade ella premium facilities Nexa ningalkkayi orukkiyirikkunnu. Nexa service center, MC Road, Lower Karikkam, Kottarakara.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
3: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചില്ലൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
5: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി. ദി ടൈം ഈസ് 9 o'clock.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, Nadinoppum, Nattargoppum. Studio clockil ippol samayam krithyam 9 mani kazhinju. Krithyam 1 minute aayirikkayanu. Appo adayathu nammude innathe Morning Mojo ile wishing segment da ivide wind up cheyyunna time aayirikkayanu. And also oru paadu messages aanu namukku WhatsApp ippol thane ethiyirikkunnathu. Aadyam thane message aayichirikkunnathu Shashikala Chechi aanu. Chechi aayichirikkunnathu ingeneyanu: Hi Ashraya, hi Sultana. പ്രതീക്ഷകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നഷ്ടപ്പെട്ടതൊന്നും നമ്മുടേതല്ല, നമ്മുടേതാവേണ്ടതൊന്നും നഷ്ടപ്പെടുകയുമില്ല. ആസ്ട്രിയയിലെ എല്ലാവർക്കും തന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടാണല്ലേ ചേച്ചി അയച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള വരികൾ അയച്ച് ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ദിനം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഷിൻ കുട്ടിക്ക് ദീപ ചേട്ടന്റെ നല്ലൊരു ദിവസം ആശംസകൾ നേരണം. അനീഷ്, കൈലാസ്, ആശ്രയ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു ചേട്ടാ. ആൻഡ് ഓൾസോ ഈ ദീപു ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മൈ സ്വീറ്റി അനിലയ്ക്കും മോൾക്കും നല്ല ദിവസം നേരണം. മോൾക്ക് പരീക്ഷ ആണ്. ഷാൻ ബ്രോയ്ക്കും നല്ല ദിവസം ആശംസിക്കണം. അനീഷ്, കൈലാസ്, ആശ്രയ സ്റ്റാഫ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അനീഷ് ചേട്ടൻ്റെ ഭാര്യ ആയിട്ടുള്ള അനില ചേച്ചിക്കും മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് പരീക്ഷ എഴുതാൻ പോവുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള വിഷസ്ക്ക് അറിയിച്ച അനീഷ് ചേട്ടനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ വിഷ് ചെയ്യുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനൂജിയാണ്. അനൂജ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ശാന്തമായ മനസ്സോടെ നിറഞ്ഞ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരുതലിൽ ഒരു പുതിയ ദിവസം തുടങ്ങാം എന്ന് പറഞ്ഞാണ് അനൂജ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷ് അറിയിച്ച അനൂജയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കാർത്തികേയൻ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എവർ ട്രൈഡ് എവർ ഫെയിൽഡ് നോ മാറ്റർ, ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ ഫെയിൽ ബെറ്റർ, ദ വേൾഡ് ഈസ് യുവേഴ്സ്, ട്രീറ്റ് എവരി വൺ കൈൻഡ്ലി ആൻഡ് ലൈറ്റ് അപ്പ് ദ നൈറ്റ്. ശരിയാണ്, നമ്മൾ തോൽക്കും, വീണ്ടും ട്രൈ ചെയ്യുക. എന്തായാലും നമ്മൾ എത്ര ശ്രമിച്ചാലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള കാർത്തികേയൻ ചേട്ടന് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനില ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അനില, തേവലക്കരയിലാണ്. എൻ്റെ സ്വീറ്റ് ഹസ്ബൻഡ് അനീഷ് കുമാർ കലയപുരം ആശ്രയിൽ കെയർ ടേക്കറായി ജോലി ചെയ്യുന്നു. മോളുടെ പേര് ശ്രേയൻഷി നന്ദ. എൻ്റെ ഒരേ ഒരു കൂട്ടുകാരി ജൂലിയറ്റിനും അവളുടെ ഫാമിലിക്കും ആശ്രയിലെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാ സ്റ്റാഫിനും പിന്നെ ജോസ് സാറിനും മിനി ആൻറ്റിക്കും അങ്ങനെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ഓണാശംസകൾ എന്ന് പറഞ്ഞാണ് അനില ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള വിഷസ് അറിയിച്ച അനില ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് മെസ്സേജും കാര്യങ്ങളും പെൻഡിംഗ് ആണ്. പക്ഷേ നമുക്ക് ഇന്നെന്തായാലും ഇത്രയേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് അപ്�േറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര
3: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
7: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
6: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
7: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
6: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
7: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
6: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: എങ്ങോട്ടാ പോണ്ടത്
13: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
14: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
15: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
16: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
17: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
18: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
19: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappalli.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
10: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 20 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റ്സ് ആണ്. കായിക രംഗത്ത് താല്പര്യമുള്ള 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായിട്ട് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 22-ാം തീയതി മുതൽ കൊല്ലത്ത് വെച്ച് ജില്ലാ റോളർ സ്കേറ്റിംഗ് ക്ലബിന്റെ പരിശീലന ക്യാമ്പ് ആരംഭിക്കുകയാണ്. സ്പീഡ് സ്കേറ്റിംഗ്, റോളർ ഹോക്കി തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലനം ലഭിക്കുന്ന ഈ ക്യാമ്പിൽ കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 9447230830 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി പുതിയ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ചിന്നക്കട ഉപഭോക്തൃ സേവന കേന്ദ്രത്തിൽ ഈ മാസം 25 വരെ BSNL ഫൈബർ ആൻഡ് മൊബൈൽ മേള നടക്കുന്നുണ്ട്. 1000 MBPS വേഗതയുള്ള ഫൈബർ കണക്ഷനും സൗജന്യ ലാൻഡ് ലൈനും ഇതിലൂടെ ലഭിക്കുന്നതിനൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാസവരിയിൽ 10% ഇളവും ലഭിക്കുന്നതാണ്. കൊല്ലം, വെള്ളിട്ടമ്പലം, കരിക്കോട് ഭാഗങ്ങളിലുള്ളവർ ഈ മികച്ച അവസരം പരമാവധി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 9889216311 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓടനാവട്ടം വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഞാൻ ഈ കോളേ മുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
5: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
4: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
4: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
5: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
4: ഒന്ന് പോ മനുഷ്യ.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
8: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ, MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
8: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
6: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
8: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ, MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
8: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
6: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കീ സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോയ്ക്ക് സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോയ്ക്ക് സർവീസ് നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഈ പൊന്നോളും ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ്, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
9: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
10: എന്ത് പറ്റി?
9: പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
12: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
13: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 rupee സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
14: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
15: സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവം, ശശി പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
9: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നൽകിയിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
3: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
2: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
12: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
13: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
14: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
15: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
16: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇതായിപ്പോൾ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഈ വർഷം 873 പേർക്ക് കൂടി ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ വെയ്റ്റിംഗ് ലിസ്റ്റിൽ 1 മുതൽ 873 വരെ ക്രമനമ്പറുകളിൽ ഉള്ളവർക്കാണ് ഇപ്പോൾ ഈ സുവർണാവസരം ലഭിച്ചിട്ടുള്ളത്. നറുക്ക് വീണവർ ഈ മാസം 30 മുൻപായി 1.52 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമയപരിധി വളരെ കുറവായതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് hajj.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്നാലും ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചില്ലൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
4: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
1: ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
8: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 rupees.
8: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനൂർ ജംഗ്ഷൻ.
9: മോർണിംഗ് ബോജോ.
10: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9:00 കഴിഞ്ഞു, 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി. യെസ്, ഇന്ന് വേൾഡ് മോസ്കിറ്റോ ഡേ ആണല്ലേ. ഡെങ്കിപ്പനിയും മലേറിയയും പോലുള്ള വലിയ രോഗങ്ങൾ പരത്തുന്ന ഈ കുഞ്ഞൻ വില്ലന്മാർ നമുക്ക് ശരിക്കും സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ വീടും പരിസരവും വെള്ളം കെട്ടിക്കിടക്കാതെ വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ ഈ ശത്രുവിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും തുരത്താൻ സാധിക്കുകയുള്ളൂ. കൊതുകുകളെ അകറ്റാം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കെന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. And it's me, RJ Sultana, signing off.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്യൂട്ടാത്തോൺ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, പൂലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എല്ലാവർക്കും സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലയപുരം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്.
3: ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
9: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം and

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ്.

0: கார்த்திகா விநாயக் ஆப்போசிட் டூ வாய்திதி பவன் கொட்டாரக்கரா.
1: சேட்டா, ஈ ஓணத்தின் வீட்டில் ஃபர்னிச்சரோ அது மலேஷன் இருப்போம்.
2: ஈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ഋഷികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: Yes, once again we are back on Radio 1D with me, RJ ശ്രീശാന്ത്, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തിയ ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
9: അമ്പാടി.
8: അമ്പാടി ചേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
9: അടുത്ത്
8: തന്നെയാണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
9: അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അത്ര പേരും.
8: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും?
9: കുഴപ്പമില്ല.
8: ഓക്കെ, എന്താ ഇപ്പൊ ചെയ്യുന്ന അമ്പാടി?
9: ഇപ്പൊ ഞാൻ ഓട്ടോക്കെ ആയിട്ട് കഴിഞ്ഞ് എക്സാം ഉണ്ട്, അതിന് വേണ്ടി
8: എക്സാം വീട്ടിൽ നിൽക്കാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പഠിത്തമൊക്കെ?
9: കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്,
8: നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ എന്താണ് ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമൊക്കെ എന്താണ്?
9: നല്ലൊരു ജോലി വേണം, എന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നടക്കണം.
8: കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സീക്രട്ട് ആണ്. നമ്മുടെ ഈ സ്വപ്നങ്ങളൊന്നും ആരോടും അങ്ങനെ പറയരുതെന്നാണ് പറയാറുള്ളത്. പറഞ്ഞു കഴിഞ്ഞാലല്ലേ നടക്കത്തില്ല അല്ലേ?
9: അതുകൊണ്ട് പറയുന്നില്ല.
8: ഓക്കെ, അതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല. അപ്പൊ എന്തായാലും നല്ല ജോലി വേണം എന്നുള്ളൊരു വലിയ ആഗ്രഹമാണ്.
9: നല്ല ജോലി എന്തായാലും വേണം, അത്യാവശ്യം ഉടനെ തന്നെ വേണം,
8: ഉടനെ തന്നെ വേണം. കുറച്ച് കഷ്ടത്തിലാണ് നമ്മള്. നമ്മൾ ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഈ ജോലിയില്ലായ്മയാണോ?
9: ജോലിയില്ലായ്മ മാത്രമൊന്നുമല്ല, അതിന് പുറമേ കുറെ കാര്യങ്ങൾ കാണുമായിരിക്കുമല്ലോ. ചിലപ്പം ജോലി ഇല്ലെങ്കിൽ പോലും വേറെ ഉള്ള ഇതിൽ നിൽക്കുന്ന ആൾക്കാരും കാണും. പക്ഷെ ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളായാലും വലുതായിരിക്കും. ഇപ്പൊ ജോലി ഇല്ലാത്തതിനേക്കാട്ട് അപ്പുറം വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും പൊതുവെ. ജോലി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഇതാക്കി പോവാം.
8: തീർച്ചയാണ്, തീർച്ചയായും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ജോലി ഇല്ലായ്മ, ഒരുപക്ഷെ നമ്മളിപ്പം ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ അത് ഒരു നല്ല ജോലി കണ്ടുപിടിച്ചെടുക്കുമായിരിക്കും. പക്ഷെ ചില ബോയ്സിനാരും പറയുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലായ്മ കാണുമല്ലേ?
9: ഉണ്ടുണ്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും ഒരേപോലെ ആണെന്നില്ലല്ലോ. ചില വീട്ടിൽ ചിലപ്പം കുറച്ച് ബാക്കപ്പ് കാണും, എന്നും കാണത്തില്ലത്. അത് പോലും ഇല്ലാത്ത ആൾക്കാരും കാണും. പലരുടെ ലൈഫ് പല രീതിയിലായിരിക്കും പോകാൻ.
8: അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടൽ സന്തോഷം. നല്ലൊരു ജോലി ഉടനെ കിട്ടട്ടെ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെട്ടോ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് അമ്പാടിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം.

0: ഓണത്തോടൊപ്പം
1: ഓണവിങ്ങെത്തി ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: Once upon a time, there was a Dada, El Padrino.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: എങ്ങോട്ടാ പോകേണ്ടത്
6: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
9: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
10: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
11: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
12: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
13: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
14: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലൊക്കെ ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
15: പേര് സുലോചന.
14: ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
15: പുനലൂർ.
14: പുനലൂർക്കാരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പരിപാടി?
15: ഇവിടെ ഞാൻ ക്ലീനിങ്.
14: ക്ലീനിങ്ങിന് വന്നെയാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
15: ജോലിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, ഈ മഴയൊക്കെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
14: ബുദ്ധിമുട്ടാണ്
15: ജോലി ചെയ്യാൻ.
14: ഓക്കെ, ശരി ശരി. വീട്ടിൽ ആരൊക്കെയുണ്ടപ്പോ?
15: വീട്ടിൽ ഭർത്താവിന് സുഖമില്ല, പിന്നെ ഇളയ മോനുണ്ട്, മരുമോളുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഞാനുണ്ട്.
14: അമ്മയും കൂടിയോ?
15: ചെമ്മയാണല്ലേ.
14: ഓക്കെ, ശരി ശരി. അപ്പഴേ കൊച്ചുമകളുടെ പേരൊക്കെ എന്താ?
15: നിധി.
14: നിധി, ആഹാ, അടിപൊളി പേരൊക്കെയാണല്ലോ. ശരി, അപ്പഴേ നമ്മുടെ പുനലൂരിനെ പറ്റി ചോദിച്ചാൽ എന്ത് പറയും?
15: ഓണ ബസ് ഒക്കെ ഇല്ലയോ പുനലൂർ തൂക്കുവാലത്തിന്റെ അവിടെ മുതൽ ചെമ്മന്ത് സ്റ്റേഡിയം വരെ ബസ്
14: തുടങ്ങി.
15: മനജാന്ന് ഉദ്ഘാടനം വരെ.
14: ഓക്കെ, ശരി ശരി. അപ്പൊ ഈ പുനലൂർ തൂക്കുവാല ഭയങ്കര പ്രശസ്തമായ സ്ഥലമല്ലേ?
15: നല്ല സ്ഥലം.
14: അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പഴേ ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
15: ആഗ്രഹം എന്റെ മോനൊരു കര കയറണം, വീട്ടിൽ സുഖമായി ഇരിക്കണം, അങ്ങനത്തെ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ അത് നടക്കുന്നില്ല.
14: നടക്കുന്നില്ല, സാഹചര്യത്തിന്റെ കളികൾ മൂലം അത് കുറച്ച് നടക്കുന്നില്ല.
15: നടക്കുന്നില്ല,
14: കുറച്ച് കഷ്ടത്തിലാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെ തട്ടി മുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓണത്തിന് ഒരുക്കങ്ങൾ ഇടം വരെ?
15: ഓണത്തിന് ഉയർന്നി ഓണമൊക്കെ അങ്ങനെ ഇങ്ങനെ
14: ആഘോഷമൊന്നുമില്ല.
15: ആഘോഷമില്ല.
14: ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെട്ടതില്. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. ആൻഡ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഒരു സമയം വരട്ടെ കേട്ടോ. ശരി. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് പുനലൂർ സ്വദേശിയായ സുലോചന ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
5: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
6: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
7: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
8: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
9: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
8: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
9: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
8: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
9: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
8: ഒന്ന് പോ മനുഷ്യ.
10: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
11: കെട്ടിടം പറയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
12: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
11: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിയിലുള്ളപ്പോൾ.
12: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻപാടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗുജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച് പിന്നീട് നിരവധി നാടൻപാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച് ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏഴ് കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസിദ്ധ ചാലക്കുടി, ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinoppum, Naattarkoppum. Yes, appo nammal angirathe nammade Pulamon Junction la thinu oru vaadu nalla manushare ingane parichayapettondirikkana. Dei totta adutha oru cheechi undu. Cheechi onnu parichayapadam. Cheechi per enganeyanu?
4: Rashmi.
3: Rashmi cheechi veedu aduthinaano?
4: Alappuzha.
3: Alappuzha sreeshi aanu. Evada enda parivadi appo?
4: Meenpidipara kaanan vendi vannu.
3: Meenpidipara kaanan vendi vannana. Ennattu kando?
4: ഇഷ്ടപ്പെട്ടോ?
3: ഓക്കെ. ആലപ്പുഴയിൽ എവിടെ വീട്? കലബൂരാണ് വീട്. ഓക്കെ. ഞാൻ പഠിച്ചത് തൊട്ട കുറച്ച് അപ്പുറത്താണ്, ചേർത്തല പഠിച്ചത്, ഒരു 3 വർഷം പഠിച്ചത്. സെന്റ് മൈക്കിൾസ് അറിയത്തില്ല? ഓക്കെ, ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചിയപ്പോ എന്താ ചെയ്യുന്നത്? കോളേജ് വർക്ക് ചെയ്യാണ്. എന്താ ജോലി? അധ്യാപികയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ടീച്ചറിനെ വിളിക്കാം. എവിടുത്തെ ടീച്ചറാ? പ്രൈവറ്റ് കോളേജ് ടീച്ചറാണ്. എങ്ങനെ പോകുന്നു ടീച്ചിങ്? നന്നായിട്ട് പോകുന്നു. എങ്ങനത്തെ ടീച്ചറാണ്? സ്ട്രിക്ട് ടീച്ചറാണോ അതോ ഒരു ലിബറൽ പിള്ളേരുടെ വൈബിൽ നിൽക്കുന്ന കോളേജ് അടിച്ചു പൊളിക്കുന്ന ടീച്ചറാണോ? സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ശരി ശരി. അപ്പം പിള്ളേരൊക്കെ
4: എങ്ങനെയുണ്ട്?
3: കൊമേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഫീൽഡ് ആണല്ലോ. ശരി ശരി. അപ്പൊ ജീവിതം ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ടീച്ചിങ് പ്രൊഫഷൻ ചൂസ് ചെയ്തത്? അപ്പം ഈ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. സന്തോഷമായിട്ട് പോട്ടെ. ആൻഡ് കുട്ടികളുടെ മനസ്സറിയുന്ന ഒരു അധ്യാപികയായിട്ട് ഇനി ഇനിയും മാറാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ നിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് അധ്യാപികയായ രശ്മിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
9: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആൻഡ് ഏനാഥ്.
1: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026 ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
8: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
12: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
13: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
14: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരെ ഉണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് സോന.
0: സോന, സോന വീടടുത്ത് തന്നെയാണോ?
1: അല്ല, കുറച്ച് ദൂരെയാണ്.
0: എവിടെയാണത്?
1: കണ്ണൂര്.
0: കണ്ണൂക്കാരിയാണ്? ദൈവമേ, കണ്ണൂക്കാരി. ഇവിടെ എന്താ പരിപാടി?
1: ഞാനൊരു എക്സാം റിലേറ്റഡ് ആയിട്ട്
0: വന്നതാണ്. എക്സാം കഴിഞ്ഞോ?
1: ഇല്ല,
0: കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കണ്ണൂർ എവിടെ? വീട്
1: കണ്ണൂർ ഇരിട്ടി.
0: ഇരട്ടിയാണ്? ഓക്കെ, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? കണ്ണൂക്കാരെ പറ്റി ഞാൻ, കൊല്ലംകാരും കണ്ണൂക്കാരെ പറ്റി കുറച്ച് അധിക്ഷേപങ്ങളും പിന്നെ അതുപോലെ കളിയാക്കലൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. ആക്ച്വലി ഈ കണ്ണൂക്കാര് കുറച്ച് സീനാണോ?
1: അല്ല, ഭയങ്കര പാവങ്ങളാണ്. ദേഷ്യം ഞങ്ങൾക്കില്ല.
0: ഞങ്ങളത്ര ദേഷ്യങ്ങൾക്കില്ല. ഇങ്ങനെയൊക്കെയാണ്. എന്റെ ദൈവം, ഈ പപ്പടവും ലീസൊക്കെ പറഞ്ഞ് നമ്മളെ എന്തും വേണ്ടി കളിയാക്കുന്ന നിങ്ങൾക്ക് കൊണ്ട് ബോംബ് എന്നൊക്കെ. അല്ലെ,
1: ബോംബ് പേടിയല്ലേ? പപ്പടത്തോടൊക്കെ ഉള്ള ബഹുമാനമേ കൊണ്ട കളഞ്ഞു.
0: ശരി, ഇതൊക്കെ ആക്ച്വലി ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് വെച്ച് നമ്മൾ ഒരിക്കലും ഒരു ജില്ല, കണ്ണൂരിനായാലും കൊല്ലത്തിനായാലും, കളിയാക്കുന്നത് ഭയങ്കര മോശമാണ് അല്ലെ. ജില്ലയുടെ ഒരു ഭാഗത്ത് നടക്കുന്ന സംഭവത്തെ വെച്ച് നമ്മൾ ജില്ലക്കാർ മുഴുവൻ അങ്ങനെയാണെന്ന് പറയുന്നത് മോശമല്ലേ? കണ്ണൂക്കാരും കൊല്ലക്കാരും ഒന്നും ആക്ച്വലി അത്ര മോശക്കാരല്ല, നല്ല പാവങ്ങളാണ്. സ്നേഹിച്ച ചങ്ക് കുറച്ച് കൊടുക്കുന്ന നല്ല മനുഷ്യരാണല്ലേ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത് സോന?
1: ഞാൻ നേഴ്സാണ്.
0: നേഴ്സാണ്? ദൈവത്തിന്റെ മാലാഖിയാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: വളരെ

0: ഭയങ്കര
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ടേക്ക് ഓഫിലെ ഡയലോഗ് ഓർമ്മയാണ്. മാലാഖയെന്ന് വിളിപ്പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ മാലാഖമാരുടെ വീട്ടിലെ അവസ്ഥകളും അവരുടെ കഷ്ടപ്പാടൊന്നും നമ്മുടെ ജനങ്ങൾ ആരും തിരക്കാറില്ല അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നിസ്സമാർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ. അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഒരു മാറ്റം വരുന്നു പ്രതീക്ഷിക്കാം, നിങ്ങളുടെ ശമ്പളത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ വില മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം വരുന്നു പ്രതീക്ഷിക്കാം അല്ലേ.
0: പ്രതീക്ഷിക്കുന്നു.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സോണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൺ ടാറ്റ
3: ുംഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: എങ്ങോട്ടാ പോകേണ്ടത്
6: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ
9: എക്സ്പെർട്ട്. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: സുശിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM.

0: പറയാൻ മദനനില്ല എവിടെ.
1: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ ആർ ജെ ഏലിക്കുട്ടിയോടൊപ്പം.
2: നമസ്കാരം, ഞാൻ പ്രണവം ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.
1: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വരും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ഓണം പൊന്നോണമാക്കൂ. ചിന്നൂസിനോടൊപ്പം 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
9: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 19, Nadiyoppum, Nattarkoppum. Yes, appo nammal ingane nammude Pulaman Junctionil etti kannukkariyaya and nurse aya Sonayodu ingane varthanam parayundirikkana. Appo Sonayodu korchu karyangal kodu chodikkanundu. Appo Sona, endukondaanu ee oru medical profession, especially in nursing field, choose cheythe?
1: Athu enikku ishtamillathe naan choose cheythe, veettarkku vendittu eduthe.
0: Ishtamilla?
1: Illa, ishtam
0: devame
1: illa. Njangal oru paadu kallam parayanam, enikku kallam parayanu ഇഷ്ടമല്ല. നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ള പേഷ്യൻസിനോട് ഞങ്ങൾ എന്ന് പറയണേ, ഇല്ലമ്മ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവും, എല്ലാം ഓക്കെ ആവും എന്നൊക്കെ എനിക്ക് ഇഷ്ടമല്ല പറയണേ. പക്ഷേ അതൊരു പാട്ടാണ്, നമ്മള് നമ്മുടെ പേഷ്യൻസിനെ കെയർ ചെയ്യണം, അവരെത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് അഭിനയിച്ച് നിൽക്കേണ്ട ഒരു ഏരിയ ആണല്ലേ. ശരി, അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ നഴ്സുമാരെ പറ്റി പറയുകയാണെങ്കിലും ഒരുപാട് പേര് ഇപ്പം പേഷ്യൻസിന് നഴ്സ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ കൂടെ ഭയങ്കര വൈബായിട്ട് നിൽക്കുന്ന, നമ്മൾ കുറച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന കുറച്ച് പേഷ്യൻസ് കാണും. ഒരുപക്ഷെ അവരൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഇല്ലാതായി പോകുന്നതാണല്ലേ.
1: ഞാൻ പീഡിയാട്രിക് നഴ്സാണ്, അതായത് CTVS എന്ന് പറയും, ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞാൽ കുഞ്ഞു

0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഇതേ റെസ്പെക്ട് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അവരെ ഒരിക്കലും ഒരു ശത്രുക്കളെ പോലെ അല്ലെങ്കിൽ അങ്ങനെ കാണരുത്. പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് നഴ്സുമാർക്ക് കുറച്ച് അഹങ്കാരമാണ്, കുറച്ച് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നത്, അതൊന്നും പാടില്ല. ആ ഒരു ജോലിയുടെ ഭാഗമാണ് ഇതൊക്കെ. ആൻഡ് പലപ്പോഴും ആ ഒരു ടെൻഷന്റെ പുറത്ത് കുറച്ചൊന്ന് റൂഡ് ആവാറുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരും പാവം കാണല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തിയിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെടുന്നത് നഴ്സായ കണ്ണൂക്കാരിയായ സോനയാണ് കേട്ടോ. ദീപ് ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജിമാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഇരുട്ടിന്റെ ലോകത്തെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് തോൽപ്പിച്ച അതുല്യ പ്രതിഭ, മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വേറിട്ട ശബ്ദ മാധുര്യം കൊണ്ടും ഗായത്രി വീണയിലെ മാന്ത്രിക വിരലുകൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുവിലായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഗീത ലോകത്തെ മാസ്മരിക വിസ്മയം, വൈക്കം വിജയലക്ഷ്മി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 24 വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: എഫ്എം 90 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ. ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ ഓണവും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: ഈവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഒപ്പം
1: പടം കണ്ടു ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
6: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
9: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ.

0: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആസ്പ്രിയായ ഫ്രം 90. ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജെ ഏലിക്കുട്ടിയോടൊപ്പം.
1: ഹായ് നമസ്കാരം, ആശ്രയ എഫ്എമ്മിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.
0: അപ്പോ ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Time check.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസിഡ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കാസിഡ് കഫേയുമായിട്ട് ഇതാ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക് 2 മണിവരെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കേൾക്കുന്നവർക്കും കിട്ടുന്ന ഒരു സന്തോഷം, നിങ്ങൾക്കും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090, 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. കാരണം വിളിച്ചിട്ട് കണക്ട് ആകാതിരിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകൾ വിളിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കാസറ്റ് കഫേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വിളിക്കുമ്പോൾ കണക്ട് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്നാലും ഐശ്വര്യമായിട്ട് കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന്. അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ. പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലെ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
5: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
8: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
9: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
10: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
12: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
13: എന്റെ ബെമ്പറന്നവരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
12: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
13: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ

0: ചോയ്സ് മാളിലുള്ളത്.
1: പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
2: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാര്യം കൊണ്ടുവരണേ.
2: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: ഓക്കെ, അപ്പോൾ കാസിഡ് കഫേയിലൂടെ നമ്മളിതാ ലിസണേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 കഴിഞ്ഞ് 20 ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് ചോദിച്ചുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
7: ഹലോ,
6: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
7: നമസ്കാരം അനുഷ.
6: നമസ്കാരം, ഇതാരാണ്? എന്തൊക്കെയുണ്ട് പ്രസാദ് ഏട്ടാ, ഓണം ഒക്കെ ഇങ്ങ് എത്താറായി? വിശേഷങ്ങളൊക്കെ എവിടം വരെ ആയി? ഓണ വിശേഷങ്ങൾ പൂക്കളൊക്കെ ഇട്ടോ വീട്ടിലെ? തിരുവോണത്തിന്റെ അന്നാണ് പൂക്കളം സാധാരണ ഇടാറുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എവിടാണ്, വീട്ടിലാണോ?
7: വീട്ടിലാണ്.
6: ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചിട്ടിരിക്കാണ്. അപ്പൊ ഇനി ഒരു പാട്ട് കൂടെ കേട്ടാ സമാധാനം അല്ലേ? ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
7: എനിക്ക് വിഷുക്കണിയിലെ പൂവിളി പൂവിളി പൊന്നോണമായി.
6: പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ട്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാ മലയാളികൾക്കും വേണ്ടിട്ട്, ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടിട്ട് പ്രസാദ് ഏട്ടന്റെ വക പൂവിളി എന്ന പാട്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, അഡ്വാൻസ് ഹാപ്പി ഓണം അറിയിക്കാണ്
7: കേട്ടോ.
6: വെൽക്കം വെൽക്കം. ഓക്കെ, അപ്പൊ എന്നാലും പ്രസാദേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് വിഷുക്കണി എന്ന മൂവിയിലെ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതാ പൊന്നോണമൊക്കെ ഇങ്ങ് അടുത്തെത്തിയ ഒരു ഫീലാണ് തോന്നുക. ദാസാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിസാറാണ് പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. സലിൽ ചൗധരിയാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് അനുഷ, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് ഹരികൃഷ്ണൻസ് എന്ന മൂവിയിലെ സമയമിതപൂർവ്വ സായാഹ്നം യേശുദാസും ചിത്രയും പാടിയ ഈ ഒരു പാട്ട് വെച്ച് തരുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിന്നുവിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോവുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്ക്, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
10: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
11: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Midamaya Nirakil, Kannadakalude, Vipulamaya Shekaram. Lotus Road, Private Bus Standard, Samibam, Pulaman, Kottarakara.
5: Era padangandu, international level.
6: Ennal international shopping inde karyamana enikku parayanullathu.
7: Ee onam swayambarakkum international aanu.
8: Ona purchase nadathunnavaril ninnum thirinjedukkappedunna bhagyashaligalaya 30 couples ine kaathirikkunnu international tripinulla suvarna avasaram. Koodathe niravadhi samaranangalum.
9: Aagosham charaka.
2: മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
11: കേട്ടോണ്ടിരിക്കുന്നത് കാസിറ്റ് കഫെ ആണ്. കാസിറ്റ് കഫേയുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകേട്ടിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ പോയി സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഇതാ പാട്ട് ചോദിക്കാനായിട്ട് വീണ്ടും ഒരു കോളർ വെയിറ്റിങ്ങിലാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്, എൻ്റെ പേര് അഭിനവാണ്, കുളക്കടയിൽ നിന്നാണ്. ഇപ്പോൾ ഓണമൊക്കെയല്ലേ, അതുകൊണ്ട് ഓണം മൂടെ എന്ന് പാട്ടിടാമോ എന്ന് പറഞ്ഞിട്ടാണ് അഭിനവ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓണം മൂട് പാട്ടാണ് അഭിനവ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്ന് ഹിറ്റ് അടിച്ചിട്ട് പോയൊരു പാട്ട് തന്നെയാണ് ഓണം മൂട്. ഇപ്പോഴും ഓണമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഈ പാട്ട് പതിയെ തലമുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണം മൂട് അഭിനവിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് രമണി ചേച്ചിയാണ്. വിജയുടെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടാണ് രമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജയുടെ ഒരു വലിയ ആരാധികയാണ് എന്ന് തോന്നുന്നു. വിജയുടെ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഏത് നല്ല ഒരു നല്ല പാട്ട് തന്നെ, വിജയുടെ ഒരു നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് തന്നെ രമണി ചേച്ചിക്ക് വേണ്ടിയിട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോബു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
6: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
7: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
9: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
8: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
9: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
10: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
9: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
6: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
10: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയി റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിനാഥ്.
6: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
13: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ എഫ്എം 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. മസൂറിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 2024 ബാച്ചിന്റെ IAS പ്രൊഫഷണൽ കോഴ്സ് രണ്ടാംഘട്ടത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 2025-27 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, റോയൽ ഭൂട്ടാൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനി ഓഫീസർമാരെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സാമ്പത്തിക സഹകരണം, ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസായൻ എന്നിവരുമായി ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച നടത്തി. യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ജപ്പാൻ പ്രതിരോധമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിർമ്മിച്ച 235,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പറ്റ്നയിൽ കൈമാറി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവ്വഹിച്ചു. കൃഷി ജൻ കല്യാൺ സംവാദ് പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി 2026 മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന വേദികളിലും പ്രതിനിധികൾ സഞ്ചരിക്കുന്ന പാതകളിലും സുഗമമായ ഗതാഗതം, ശക്തമായ സുരക്ഷ, മികച്ച നഗരശുചിത്വം, അടിയന്തര വൈദ്യസഹായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷപദം ജനകേന്ദ്രീകൃതവും മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതുമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. സുസ്ഥിര ജീവിതശൈലി, വനവൽക്കരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയിലാണ് ഇന്ത്യയുടെ ശ്രദ്ധയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവന ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കെ പി സി സി ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അംഗത്വ വിപുലീകരണം വേണമെന്നും ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി.
4: India's position on reforms of the Security Council are well known. We seek an expansion in both categories with greater representation for the Global South. The need for reforming the Security Council is more pronounced and pressing than ever before. Our joint endeavor must be on appropriately equipping the UNSC to address contemporary and future challenges. The world of 1945 has changed beyond recognition. UN membership has grown fourfold since then.
1: ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ എംപിമാർ വോട്ടെടുപ്പ് രേഖപ്പെടുത്തും. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൈമാറി ഇന്ത്യ. അഫ്ഗാൻ ജനതയുമായുള്ള ദീർഘകാല ആരോഗ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാന് മുൻപും ഇന്ത്യ വലിയ തോതിൽ മാനുഷിക മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ 3 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി യുക്രൈന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. വീടുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം റഷ്യയുടെ സൈനിക തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാനും വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ചൈനയുടെ 3-ാം സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽവേ മദത് പോർട്ടൽ നമ്പറായ 139 98462001 എന്നിവയിലും അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസുകൾ നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.

0: ക്യാസറ്റ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു ക്യാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് കേട്ട് 1 മണിക്കൂർ അങ്ങനെ കടന്നു പോയിരിക്കുകയാണ്. ഇനി 2 മണിവരെ നമുക്ക് സമയമുണ്ട് കേട്ടോ പാട്ടൊക്കെ ചോദിച്ചു വാങ്ങിക്കാനായിട്ട്, ലൈവിലേക്ക് വിളിക്കാനും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാനും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-909 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649-909 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവാനന്ദ് ആണ്. ദേവാനന്ദ് ചോദിച്ചിരിക്കുന്ന പാട്ട്, എൻ്റെ ഫേവറേറ്റ് മൂവി ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവാങ്കണങ്ങൾ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ്. ദാസേട്ടൻ്റെ ഒരു വലിയ ഫാനാണെന്ന് കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവാനന്ദ് ചോദിച്ചിരിക്കുന്നത് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് തുടങ്ങുന്ന ഒരു ഗംഭീര പാട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗന്ധർവൻ എന്ന മൂവി കണ്ടവർക്ക് ആർക്കും ആ ഒരു സിനിമ മറക്കാനായിട്ട് സാധിക്കത്തില്ല. അത്രത്തോളം നല്ലൊരു മൂവിയും കൂടിയാണ്. ആ മൂവിയിലെ പാട്ടുകളും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ദേവാനന്ദിന് വേണ്ടിയിട്ട് ദാസേട്ടൻ്റെ ഈ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ്, മറ്റൊരു മെസ്സേജ്, ഹായ് ആശ്രയ, ആശ്രയയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. ഞാനൊരു ഹോം ബേക്കറും ടെയ്ലറും കൂടിയാണ്. എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ഓണം അറിയിക്കണം. കൂടാതെ എനിക്ക് ഓണപ്പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണം. ഈ പാട്ട് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലീസ് സബു ആണ്. അപ്പോൾ ആലീസ് ചേച്ചി അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഒരു ഓണം വിഷ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, ഓണപ്പൂവേ ഓമൽപൂവേ എന്ന് തുടങ്ങുന്ന ഒരു എവർ ഗ്രീൻ ഹിറ്റ് സോങ്. ഈ ഗാനം മറക്കുമോ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പ് സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. സലീൽ ചൗധരിയാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
3: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
4: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
10: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
11: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
12: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
13: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
14: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
15: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
14: ഒരുമിച്ച് കിട്ടാനോ?
16: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
14: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
16: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
17: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
18: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
19: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 Junction, അഞ്ചൽ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെൻട്രൽ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02. അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്യൂട്ടാത്ത ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, പൂലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശം.

0: ആശകൾ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ക്യാസറ്റ് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
0: അങ്ങനെ മനോഹരമായ പാട്ടുകൾ കാസറ്റ് കഫേയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കാസറ്റ് കഫേയിൽ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടിയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ലിസണേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്യാം, ഡിമാൻഡ് ചെയ്യാനുള്ള മനോഹരമായ പാട്ടുകൾ ആവശ്യപ്പെടാനുള്ള സമയമാണ്. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും അടുത്ത കോൾ നമ്മുടെ വെയിറ്റിംഗ്. ഹലോ,
3: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ?
3: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് മോഹൻ ബിയോർക്കിയാണ്.
0: എന്തൊക്കെയുണ്ട് മോഹനൻ ചേട്ടാ, കോട്ടമുകളിൽ വിശേഷങ്ങൾ?
3: ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഒരുമാതിരി എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു.
0: എങ്ങനെയൊക്കെയോ
3: പെയ്യുന്നു,
0: ഓക്കെ. ഓണമൊക്കെ എവിടെ വരെ?
3: ഓണം എല്ലാം റെഡി ആക്കി വെച്ചിരിക്കുക, പക്ഷെ ആരുമില്ല, ഞാനും ഭാര്യയേ ഉള്ളൂ, ബാക്കി എല്ലാവരും കഴിഞ്ഞ് പറയാനായിരിക്കാവും പോയി വന്നവരും.
0: ഓണത്തിന് വരുമോ ആരെങ്കിലും ഒക്കെ?
3: ആരും
0: വരത്തില്ല, വിഷമമുണ്ടല്ലേ. അതില് വിഷമമുണ്ടോ? അതില് വിഷമമുണ്ടോ?
3: വിഷമമുണ്ടോ? എല്ലാരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കാൻ വെക്കാനുണ്ട്, എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്.
0: സാരമില്ല, സാരമില്ല. ഇപ്പൊ ഓണം ആകുമ്പോഴത്തേക്ക് സർപ്രൈസ് ആയിട്ട് എല്ലാരും കൂടെ വരുമായിരിക്കും കേട്ടോ. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം.
3: എല്ലാരും പോവാ, ഒരാൾ ആസ്ട്രേലിയയില്, ഒരാള് കോട്ടയത്ത്, ഒരാള് എറണാകുളത്ത്, ഇങ്ങനെ അങ്ങ് പോവാ.
0: കോട്ടയം എറണാകുളം വലിയ ദൂരമൊന്നും അല്ലല്ലോ. അപ്പൊ എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. നമുക്കിപ്പോ രണ്ടുപേരും ഉള്ളെങ്കിൽ അങ്ങ് അടിച്ചു പൊളിക്കാം, സാരമില്ല.
3: അപ്പൊ
0: ഇത് ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കുന്നത്?
3: ഹലോ മൈ ഡിയർ, റോങ് നമ്പറിലെ ദേശാസൻ ചിത്രയും പാടിയ നീ എൻകിനാവോ എന്നുള്ളത്.
0: നീ എൻകിനാവോ പോവോ നിലാവോ അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ?
3: എല്ലാവർക്കും വേണ്ടി, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി,
0: എല്ലാ ലിസണേഴ്സിനും വേണ്ടിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം അറിയിക്കുകയാണ് കേട്ടോ. വെൽക്കം, വെൽക്കം, വെൽക്കം. അപ്പൊ എന്തായാലും കോട്ടമുകളിൽ നിന്ന് മോഹനൻ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെയാണ്. ദാസാറും ചിത്രാമയും ചേർന്ന് പാടി, എസ് രമേശൻ നായർ വരികൾ എഴുതി, രഘകുമാർ സംഗീതം പകർന്ന നീ എൻ കിനാവോ പൂവോ നിലാവോ എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരുന്നതായിരിക്കും. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ വിജി ഊന്നിൻ മൂട് എന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് എന്റെ മകൻ കണ്ണന് വേണ്ടിയിട്ട് കണ്ണൻ എന്ന് പേര് രേവതി നാളെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടാണ് വിജി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശേഷിയുടെ മകന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രാമ്മയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കൈതപുരം സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്, ജോൺസൺ മാഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് നല്ല മലയാളം പാട്ടുകളാണ് ബാക്ക് ടു ബാക്കായിട്ട് വരുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ബോബു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
11: Yasit Kaffi.
12: Yasit Kaffi.
11: Ivide ishtam pole vaat.
12: Ishtam pole vaat.
13: Is it 66557?
14: Yes.
13: May I speak to Miss Sunita Menon?
14: No, it's wrong number.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോൺ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് എ സി പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
2: പ്രൈം ഫിറ്റ് പ്രീമിയം എ സി ഫാമിലി ജിം, മേനോൺ ജംഗ്ഷൻ.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
3: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
3: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
5: എങ്ങോട്ടാ പോണ്ടത്
6: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
11: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
10: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
11: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
10: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
11: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
10: ഒന്ന് പോ മനുഷ്യ.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: കേട്ടോണ്ടിരിക്കുന്നത് കാസിറ്റ് കഫേ ആണ്, വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ പാട്ടൊക്കെ കേട്ട് കേട്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
14: ഹലോ,
13: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
14: ഞാൻ സുമ.
13: എന്തൊക്കെയുണ്ട് സുമ ചേച്ചി വിശേഷങ്ങൾ?
14: നല്ല വിശേഷം, നല്ല കാലാവസ്ഥയൊക്കെ.
13: നല്ല കാലാവസ്ഥയാണ്, നല്ല വിശേഷങ്ങളാണ്. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
14: കഴിച്ചിട്ടിരിക്കുകയാണ്.
13: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കാസിക് കഫിയിലൂടെ കേൾക്കേണ്ടത്?
14: എനിക്ക് പഴയ ഒരു പാട്ട്, പനിനീർ മഴ, പൂമഴ, തേൻമഴ എന്നൊരു പാട്ടുണ്ടല്ലോ.
13: ഓക്കെ ഓക്കെ ഓക്കെ. ഭൂമി ദേവി പുഷ്പിണിയായി എന്ന സിനിമയിലെ പാട്ട്. ഓക്കെ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
14: പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി.
13: പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് സുമചേശിയുടെ വക ഈ ഒരു പഴയ പാട്ടല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്രാവശ്യം പാട്ടൊന്നും പാടിയില്ലല്ലോ.
14: നെക്സ്റ്റ്
13: ടൈം നോക്കാം അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ. അപ്പൊ സുമചേശി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ദാസാറ് പാടിയ ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് കേട്ടോ. വയലാർ രാമവർമ്മയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ജി ദേവരാജൻ മാസ്റ്ററാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പഴയ പാട്ട്, പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ചേച്ചി, ഞാൻ സാന്ദ്രയാണ്. എനിക്ക് പന്തയക്കോഴി എന്ന മൂവിയിലെ സുന്ദരിയെ ചെമ്പകമല്ലരെ എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്ര മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പന്തയക്കോഴി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിധു പ്രതാപും ശ്വേതാ മോഹനും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അലക്സ് പോൾ ആണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകൾ ദാ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോവുകയാണ്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി കുണ്ടറ.
3: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
4: കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
9: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ഈനാഥ്.
1: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
6: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അല്ലു അർജുൻ നായകനായ ലക്കി ദ റേസൻ എന്ന മൂവിയിലെ ഒരു അടിപൊളി പാട്ടാണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അശ്വതിയാണ്. അശ്വതി ചോദിച്ചിരിക്കുന്ന പാട്ട് നീലോത്തി എന്ന പാട്ട് വെച്ച് തരണം ചേച്ചി, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. ആൻഡ് സൂരജ് സന്തോഷിന്റെ ബിഗ് ഫാൻ ഗേൾ ആണെന്നൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് സൂരജ്, സന്തോഷും അതുപോലെ തന്നെ ചിന്മയും ചേർന്നിട്ടാണ്. നല്ലൊരു പാട്ട് തന്നെയാണ്. സിറൈ എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. പാട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2025 റിലീസായ പാട്ടാണെങ്കിലും 1 ഇയർ ആകാനായിട്ട് പോകുന്നു. എന്നാൽ പോലും എല്ലാവരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ നീലോത്തി എന്ന പാട്ട് അശ്വതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫെ വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ഇട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഓ ക്ലോക്ക്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant. Onasraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും എല്ലാ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് എത്താറുണ്ടല്ലേ. അപ്പൊ എന്തായാലും അതുപോലെ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു വലിയ സീരിയൽ കില്ലറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ മനുഷ്യനല്ല കേട്ടോ, വെറും ഒരു ജീവിയാണ് ഈ ഒരു കില്ലർ എന്ന് പറയുന്നത്. ഇതിനെ കാണുമ്പോൾ ചെറിയൊരു ജീവിയല്ലേ എന്ന് തോന്നാമെങ്കിലും ഗ്ലോബൽ ലെവലിൽ നോക്കിയാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് കൊതുകാണ്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കൊച്ചു വില്ലന്മാരെ കുറിച്ചാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 20 നമ്മൾ വേൾഡ് മോസ്കിറ്റോ ഡേ അഥവാ ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കുകയാണ്. ആക്ച്വലി എന്തിനാണ് മനുഷ്യരെ എത്രത്തോളം ഉപദ്രവിക്കുന്ന ഒരു ജീവിക്ക് വേണ്ടി ഒരു ദിവസം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഇതിന് ആക്ച്വലി ഒരു ചരിത്രമുണ്ട്. 1897 സർ റൊണാൾഡ് റോസ് എന്ന ബ്രിട്ടീഷ് ഡോക്ടർ പെൻ അനോഫിലസ് കൊതുകുകളാണ് മലേറിയ പരത്തത് എന്ന് ആദ്യമായി ശാസ്ത്രീയമായി തെളിയിച്ചു. ആ ഒരു വലിയ കണ്ടുപിടുത്തം മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ടാക്കിയ മാറ്റം ഒട്ടും ചെറുതല്ല. അതിന്റെ ഉറപ്പെടുത്തലായാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. കാട്ടിലെ സിംഹത്തെയോ കടുവയോ പാമ്പിനെയോ ഒക്കെ നമുക്ക് വലിയ പേടിയാണല്ലേ. എന്നാൽ കണക്കുകൾ നോക്കിയാൽ വർഷത്തിൽ 10 ലക്ഷത്തിലധികം ആളുകളാണ് ലോകമെമ്പാടും ഈ കൊതുക് പരത്തുന്ന അസുഖങ്ങൾ കാരണം മരിക്കുന്നത്. നമ്മൾ എവിടെ ഒളിച്ചാലും ഇരുട്ടിൽ പോലും കൃത്യമായിട്ട് ഇവ നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡും നമ്മുടെ ശരീരത്തിലെ ചൂടും വിയർപ്പിന്റെ ഗന്ധവും ഒക്കെ തിരിച്ചറിഞ്ഞാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും ഇവ നമ്മളെ തേടിയെത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പനിയുടെ കാലമാണ്. നമ്മുടെ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ ഒരു ചിരട്ടയിലോ ഉപേക്ഷിച്ച് പ്ലാസ്റ്റിക് കവറിലോ കെട്ടിക്കിടക്കുന്ന ഒരു സ്പൂൺ വെള്ളം മതി ആക്ച്വലി ഈ വില്ലന്മാർക്ക് ലക്ഷക്കണക്കിന് മുട്ടയിട്ട് പെരുകാൻ. ശരിക്കും ലോകത്ത് 3000 കൊതുക് വർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ആൺകൊതുകൾ പാവങ്ങളാണ് കേട്ടോ. അവ പഴച്ചാറും പൂവിന്റെ തേനൊക്കെ കുടിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ മുട്ടയിടാൻ പ്രോട്ടീൻ ആവശ്യമുള്ള പെൺകൊതുകളാണ് നമ്മുടെ ചോര കുടിക്കുന്നതും നമുക്ക് ഡെങ്കിപ്പനിയും ചിക്കൻ കുരിയയും മലേറിയയും ഒക്കെ സമ്മാനിക്കുന്നതും. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കൊച്ചു വില്ലന്മാരെ കുറിച്ചാണ് കേട്ടോ. നമ്മളെ എപ്പോഴും ഉപദ്രവിക്കുന്ന പ്രധാനപ്പെട്ട 7 തരം കൊതുകളെ പറ്റിയും അവ പരത്തുന്ന മാരകമായ രോഗങ്ങളെ പറ്റിയുമാണ് ഇന്ന് ലൗഡ് സ്പീക്കറിൽ വിശദമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. സോ എന്തായാലും ഒരു വലിയ യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ ആണ്. ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
8: ലക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
9: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
10: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
11: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: ലൗഡ് സ്പീക്കർ.
13: അരവിന്ദ്.

0: ആഘോഷം.
1: Yes, once again we are back on loudspeaker with me, RJ Srishant, on Ashraya FM 90, Nadinoppum, Nattarkoppum. Yes, appo endalum nammal engirade loka kodugu dinathil nirvathi kodugale pettiyum and ava parathuna valare dangerous aaya asugangale pettiyum aanu innu nammal vishadamayittu loudspeakerilude parayan povunnu ṭo. Appo endalum innu nammal parichayappeduna 7 villanmaril onnavan oru pakshe nammal malayalikalkku ettavum suparichithanaya oru VIP kodugaanu. Adaanu Aedes aegypti. കാഴ്ചയിൽ തന്നെ ഇവനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. കറുത്ത ശരീരത്തിൽ വെളുത്ത വരകളും പുള്ളികളുമുള്ള ഒരു പ്രത്യേക ലുക്കാണ് ഇവന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവനെ ടൈഗർ കൊതുക് എന്ന് വിളിക്കാറുണ്ട്. കാട്ടിലൊന്നുമല്ല, നമ്മുടെ വീടിനകത്തും ചുറ്റുപാടുമുള്ള ഏറ്റവും സേഫായ ഇടങ്ങളിലാണ് ഇവരുടെ താമസം എന്ന് പറയുന്നത്. സാധാരണ കൊതുകളെ പോലെ രാത്രിയിലല്ല ഇവർ ആക്രമിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പകൽ സമയത്താണ് Aedes കൊതുകൾ നമ്മളെ കടിക്കാൻ വരുന്നത്. പ്രത്യേകിച്ച് അതിരാവിലെയും അതുപോലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് തൊട്ടുമുമ്പുള്ള സമയങ്ങളുമാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. ആൻഡ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, മുട്ടയിട്ട് പെരുകാൻ ഇവർക്ക് അഴുക്ക് വെള്ളം ആവശ്യമില്ല. നമ്മുടെ വീടിന്റെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന വളരെ ശുദ്ധമായ വെള്ളത്തിലാണ് ഇവരുടെ വംശവർദ്ധനവ് നടത്തുന്നത്. നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് കപ്പിലോ ചിരട്ടയിലോ ടയറിലോ റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടയിലോ എന്തിന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രെയിലോ അല്ലെങ്കിൽ മണി പ്ലാന്റ് വെച്ചിരിക്കുന്ന കുപ്പിയിലോ കെട്ടിക്കിടക്കുന്ന ഒരിറ്റ് വെള്ളം മതി ഇവർക്ക് കോടിക്കണക്കിന് മുട്ടകളിട്ട് പെരുകാൻ. ഇനി ഇവർ പരത്തുന്ന മാരകമായ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മലയാളികൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഡെങ്കിപ്പനിയാണ് ഇവരുടെ പ്രധാന ആയുധം. ബ്രേക്ക് ബോൺ ഫീവർ അഥവാ അസ്ഥി ഉറങ്ങുന്ന വേദന ഉണ്ടാക്കുന്ന ഈ പനി പലപ്പോഴും മനുഷ്യന്റെ ജീവൻ വരെ എടുക്കാൻ കെൽപ്പുള്ളതാണ് കേട്ടോ. ഡെങ്കിപ്പനി കൂടാതെ നമ്മളെ മാസങ്ങളോളം സന്ധി വേദന നൽകി കിടപ്പിലാക്കുന്ന ചിക്കൻ ഗുനിയ, അതുപോലെ ഗർഭിണികളെ ബാധിച്ചാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ തലച്ചോറിന് വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിക്ക വൈറസ്, പിന്നെ യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി തുടങ്ങിയ അതിമാരകമായ അസുഖങ്ങളെല്ലാം മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് ഈ ഒരൊറ്റ കൊതുകാണ്. ഇനി അസുഖമുള്ള ഒരാളെ കടിക്കുമ്പോൾ അയാളുടെ രക്തത്തിലുള്ള വൈറസിനെ വലിച്ചെടുത്ത് അടുത്തയാളിനെ കടിക്കുമ്പോൾ ആ വൈറസിനെ അവരുടെ രക്തത്തിലേക്ക് പകർത്തി കൊടുക്കുന്ന ഒരു രോഗവാഹകർ കൂടിയാണ് ഈ Aedes കൊതുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും ഭയപ്പെടുത്തുന്ന Aedes കൊതുകിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം? ആക്ച്വലി മരുന്നുകളെക്കാൾ ഉപരി നമ്മുടെ ശ്രദ്ധയാണ് ഇവിടെ ഏറ്റവും പ്രധാനം കേട്ടോ. ഇവർ ശുദ്ധജലത്തിൽ മുട്ടയിടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീടും പരിസരവും വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ എല്ലാവരും ഡ്രൈ ഡേ ആചരിക്കണം. അതായത് വീടിന്റെ പരിസരത്തോ ടെറസിലോ കിടക്കുന്ന ചിരട്ടകള്, പൊട്ടിയ പാത്രങ്ങൾ, പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ, ടയറുകൾ ഇവയെല്ലാം കൃത്യമായിട്ട് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വെള്ളം വീഴാത്ത രീതിയിൽ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക. ഇനി വീടിനുള്ളിലെ ഫ്ലവർ വേസുകളെല്ലാം അതുപോലെ തന്നെ ഫ്രിഡ്ജിന് പിന്നിലെ ഡ്രൈയിലുള്ള വെള്ളം അതൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പകൽ സമയത്ത് കടിക്കുന്നത് കൊണ്ട് കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ പരമാവധി ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കൊതുകിനെ അകറ്റുന്ന ക്രീമുകളോ ലേപനങ്ങളോ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കുന്നതും ആൻഡ് വീടിന്റെ ജനലുകളിലും വെന്റിലേറ്ററുകളിലും കൊതുക് വലകൾ ഉപയോഗിക്കുന്നതും ഇവ വീടിനുള്ളിലേക്ക് കയറുന്നത് തടയാൻ സഹായിക്കും. ചുരുക്കി പറഞ്ഞ Aedes aegypti എന്ന ഈ കൊതുകിനെ നമ്മൾ തന്നെ വിചാരിച്ചാലേ നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ തുരത്താൻ സാധിക്കട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് ഒരുപാട് വില്ലന്മാരെ പറ്റി എനിക്കിന്ന് പറയാനുണ്ട്. സോ എന്തായാലും നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ ലോക കൊതുക് ദിനത്തോടനുബന്ധിച്ച് നിരവധി കൊതുകുകളെ പറ്റിയും അവ പരത്തുന്ന മാരകമായ അസുഖങ്ങളെ പറ്റിയുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC Diamond കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: പറഞ്ഞില്ലേ, നന്ദിരജ് ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദിരജ് ജിമാർട്ട്, MC Road കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ ലോക കൊതുക് ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നിരവധി കൊതുകുകളെ പറ്റിയും അവ പരത്തുന്ന ഡേഞ്ചറസ് ആയ രോഗങ്ങളെ പറ്റിയുമാണ് ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് ഡെങ്കിപ്പനിയും മലപ്പനിയും പരത്തുന്ന പല കൊതുകുകളെ പറ്റിയും പറഞ്ഞല്ലേ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കൊതുകിനെ പറ്റിയാണ്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ക്യൂലക്സ് കിൻക്യു ഫാസിയാറ്റസ്. ഈ പേര് കേട്ട് നിങ്ങൾ കേട്ടോ, ഇതും ഒരു കൊതുക് തന്നെയാണ്. ഈ കക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ മുൻപ് പറഞ്ഞ ഈഡിസ് കൊതുകളെ പോലെ നല്ല ശുദ്ധജലമൊന്നും ഇവർക്ക് ആവശ്യമില്ല. നമ്മുടെ വീടിന് ചുറ്റുമുള്ള അഴുക്കുചാലുകൾ, ഓടകൾ, സെപ്റ്റിക് ടാങ്കുകൾ, മലിനജലം കെട്ടിക്കിടക്കുന്ന കുഴികൾ എന്നിങ്ങനെ ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് ഇവ മുട്ടയിട്ട് പെരുകുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ അഴുക്ക് വെള്ളം ഉണ്ടോ അവിടെയൊക്കെ ഇവരുടെ വൻ സൈന്യം തന്നെ ഉണ്ടാവും കേട്ടോ. രാത്രി കാലങ്ങളിലാണ് ഇവർ ഭയങ്കര ആക്റ്റീവ് ആവുന്നത്. നമ്മളൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് നല്ല ഉറക്കത്തിലേക്ക് വരുമ്പോഴായിരിക്കും കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഈ ക്യൂലക്സ് കൊതുകൾ വെറും ഒരു കടിയിൽ മാത്രം ഒതുക്കുന്നവരല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന എന്നാൽ നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമായ മന്ത് അഥവാ ലിംഫാറ്റിക് ഫാലേറിയാസിസ് പരത്തുന്നത് പ്രധാനമായിട്ടും ഈ കൊതുകുകളാണ്. നമ്മുടെ ബോഡിയിലെ ലിംഫ് വ്യവസ്ഥയെ ബാധിച്ച് കാലുകൾക്കും മറ്റ് അവയവങ്ങൾക്കും വലിയ വീക്കമുണ്ടാക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണിത്. അത് മാത്രമല്ല വെസ്റ്റ് നൈൽ വൈറസ് പോലെയുള്ള രോഗങ്ങൾ സ്പ്രെഡ് ആക്കുന്നതിലും ഈ ക്യൂലക്സ് കൊതുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ പിന്നെ ഈ രാത്രി കാലങ്ങളിലെ വില്ലമ്മയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അപ്പൊ എന്തായാലും ഇവർ അഴുക്കുവെള്ളത്തിലാണ് വളരുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുമുള്ള ഓടകളും ഡ്രെയിനേജുകളും ബ്ലോക്ക് ഇല്ലാതെ എപ്പോഴും ക്ലീൻ ആക്കി ഒഴുക്കാൻ അനുവദിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ എയർ പൈപ്പുകൾ. അതിൽ ഒരു കൊതുക് വലയോ നെറ്റോ കെട്ടിവെച്ചാൽ തന്നെ ഈ കൊതുകുകൾ പെരുകുന്നത് ഒരു വലിയ പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടിലെ ജനലുകളിലും വെന്റിലേറ്ററുകളിലും നെറ്റ് അടിക്കുന്നത് ഇവരുടെ വീട്ടിനുള്ളിലേക്കുള്ള എൻട്രി സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കുക, അതുപോലെ തന്നെ കൊതുകിനെ അകറ്റുന്ന ക്രീമുകളോ അല്ലെങ്കിൽ പ്രിപ്പലന്റുകളോ ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ഡെയിലി റൊട്ടീനായിട്ട് തന്നെ മാറ്റേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ കൊതുകുകളെ തുരത്താൻ വലിയ മാജിക് ഒന്നും വേണ്ട. നമ്മുടെ വീടും പരിസരവും പ്രത്യേകിച്ച് അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചാൽ മതി. അങ്ങനെ കൊതുകിന്റെ ബൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക കേട്ടോ. സോ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ ലോക കൊതുക് ദിനത്തിൽ നിരവധി കൊതുകുകളെ പറ്റിയും അവ പരത്തുന്ന വളരെ ഡേഞ്ചറസ് ആയ അസുഖങ്ങളെ പറ്റിയുമാണ് വിശദമായിട്ട് ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും എനിക്ക് കുറച്ച് കൊതുകുകളെ പറ്റി വിശദമായിട്ട് പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൂടെ എന്നോളൂ. ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇരുട്ടിന്റെ ലോകത്തെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് തോൽപ്പിച്ച അതുല്യ പ്രതിഭ, മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വേറിട്ട ശബ്ദമാധുര്യം കൊണ്ടും ഗായത്രി വീണയിലെ മാന്ത്രിക വിരലുകൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഗീത ലോകത്തെ മാസ്മരിക വിസ്മയം, വൈക്കം വിജയലക്ഷ്മി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 24 വൈകിട്ട് 7 മണി മുതൽ ആർജി അനുഷയ്ക്കൊപ്പം.
1: നയൻറ്റിയിലെ എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ. ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ ഓണവും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, അപ്പൊ എന്തായാലും ലോക കൊതുക് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കുറച്ചു നേരമായിട്ട് പലതരത്തിലുള്ള കൊതുകുകളെ കുറിച്ചും അവരുണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഡെങ്കിപ്പനിയും മലമ്പനിയും മന്തമൊക്കെ പരതുന്ന കൊതുകുകളെ പറ്റി നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മുടെ കൂട്ടത്തില് ഒരു വില്ലനുണ്ട്. പേര് കേട്ടാൽ നിങ്ങളുടെ നാവ് ചിലപ്പോഴൊക്കെ ഒന്ന് ഉണക്കി പോകും കേട്ടോ. പേരിതാണ് ക്യൂലക്സ് ട്രൈറ്റിനിയോളിഗസ്. പേര് ഇത്തിരി കട്ടിയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെയും കൃഷിയിടങ്ങളിലെയും മെയിൻ ആളുകളാണ് ഈ കക്ഷികൾ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീടിനകത്തോ അഴുക്കുചാലുകളിലോ അല്ല ഇവർക്ക് താല്പര്യം. നമ്മുടെ നാട്ടിലെ വിശാലമായ നെൽപ്പാടങ്ങൾ, വെള്ളം കെട്ടി നിൽക്കുന്ന കൃഷിയിടങ്ങൾ, ചെറിയ തടാകങ്ങൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവർ കൂടുതലായിട്ടും മുട്ടയിട്ട് പെരുകുന്നത്. അതുകൊണ്ട് തന്നെ നെൽകൃഷി കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഇവരുടെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ കൊതുകളെ പോലെ പകൽ സമയത്തല്ല, മറിച്ച് സന്ധ്യമയങ്ങുന്ന സമയമാണ് ഇവർ ആക്റ്റീവ് ആകുന്നത്. രാത്രിയുടെ ഇരുട്ടിലാണ് ഇവരുടെ പ്രധാന വേട്ടയാടൽ. ഇനി ഇവര് നമുക്ക് തരുന്ന പണി എന്നത് ചോദിച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം എന്ന് വിളിക്കുന്ന ഡേഞ്ചറസ് ആയ രോഗം പരത്തുന്നത് ഈ ക്യൂലക്സ് ട്രൈറ്റിനിയോളിഗസ് കൊതുകുകളാണ്. നമ്മുടെ തലച്ചോറിനെയാണ് ഈ വൈറസ് നേരിട്ട് ബാധിക്കുന്നത്. കടുത്ത പനി, വിറയൽ, കലശലായ തലവേദന, കഴുത്ത് വെട്ടിത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ചിലപ്പോൾ അപസ്മാരം പോലെ വരിക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ജീവന് വരെ ആപത്താണ്. മാത്രമല്ല തലച്ചോറിന് സ്ഥിരമായ തകരാറുകൾ സംഭവിക്കാനും ഇത് കാരണമാകട്ടോ. ഈ കൊതുകുകൾ വൈറസിനെ കൂടുതലായിട്ടും പന്നികളിൽ നിന്നും ചിലതരം പക്ഷികളിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ പിന്നെ ഇവരെ എങ്ങനെ തുരത്താം? യെസ്, പറഞ്ഞുതരാം. ഈ നെൽപ്പാടങ്ങളിലും വലിയ ജലാശയങ്ങളിലും മുട്ടയിടുന്നതുകൊണ്ട് ഇവരെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് അത്ര പ്രാക്ടിക്കലായ കാര്യമല്ല. എങ്കിലും കൃഷിയിടങ്ങളിൽ എപ്പോഴും വെള്ളം കെട്ടി നിർത്താതെ കൃത്യമായ പീരീഡ് ഓഫ് ടൈമിൽ വറ്റിച്ച് വീണ്ടും വെള്ളം കയറ്റുന്ന രീതി ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ കൊതുക് പെരുകുന്നത് നമുക്ക് തടയാം. അതുപോലെ പന്നി ഫാമുകൾ വീടിൽ നിന്ന് പരമാവധി അകറ്റി സ്ഥാപിക്കാനും ഫാമുകളിൽ കൊതുകുവലകൾ ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പ്രതിരോധം തന്നെയാണ്. ഈ ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ന് ഗവൺമെന്റ് പല ആശുപത്രികളിലൊക്കെ വളരെ ഫലപ്രദമായ വാക്സിനേഷൻസ് ഇന്ന് ലഭ്യമാണ്. കുട്ടികൾക്ക് ഈ വാക്സിൻ കൃത്യമായിട്ട് എടുക്കാൻ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മൂടുന്ന ഡ്രസ്സ് ഇടുക, പ്രത്യേകിച്ചും സ്ലീവ്ലെസ് ഡ്രസ്സുകളൊന്നും ഇടാതിരിക്കുക. ആൻഡ് രാത്രി ഉറങ്ങുമ്പോൾ കൊതുകുവലകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. കൊതുകുകടിയിൽ നിന്ന് മാക്സിമം രക്ഷ നേടുക. അപ്പൊ എന്തായാലും ഈ കൊതുകിനെ പറ്റി കേട്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ വലിയ ആപത്തിൽ നിന്ന് നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ലോക കൊതുക് ദിനത്തിൽ നമ്മൾ നിരവധി കൊതുകുകളെ പറ്റിയും അവ പരത്തുന്ന വളരെ ഡേഞ്ചറസ് ആയ രോഗങ്ങളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
0: ഈ വർഗം ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എന്തായാലും ലോക കൊതുക് ദിനത്തിൽ നമ്മൾ ഇന്ന് നിരവധി കൊതുകുകളെ പറ്റിയും കൊതുക് പരത്തുന്ന പല രോഗങ്ങളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു വില്ലനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ സ്ഥിരതാമസമാക്കിയ ഒരു പക്ഷി. പേര് കേട്ടാൽ ഇത്ര കടുപ്പമാണ്. പേരിങ്ങനെയാണ്, അനോഫിലസ് കുലിസിഫാസിസ്. പേര് പറയുമ്പോ തന്നെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടട്ടോ. എങ്കിലും കക്ഷി ചില്ലറക്കാരനല്ലാട്ടോ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഈ കൊതുകുകളൊക്കെ മലിനജലത്തിലാണ് വളരുന്നത് എന്നല്ല. എന്നാൽ ഈ അനോഫിലസ് ക്യൂലിസിഫാസിസ് അങ്ങനെയല്ലാട്ടോ, കുറച്ച് പ്രകൃതി സ്നേഹിയാണ്. നമ്മുടെ ഭംഗിയുള്ള നാട്ടിൻപുറങ്ങളിലെ വിശാലമായ പാടശേഖരങ്ങൾ, ഒഴുകുന്ന ചെറിയ തോടുകൾ, കൃഷിക്കായിട്ട് നമ്മൾ തിരിച്ചുവിടുന്ന വെള്ളം, ചെറിയ ശുദ്ധജല തടാകങ്ങൾ എന്നിവിടങ്ങളിലെ നല്ല തെളിഞ്ഞ വെള്ളത്തിലാണ് ഇവർ മുട്ടയിട്ട് പെരുകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റൂറൽ മലേറിയ വെക്ടർ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ മലമ്പനി പരത്തുന്ന പ്രധാനി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കർഷകരെയും നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്നവരെയുമാണ് ഇവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ കൊതുകൾ പരത്തുന്ന പ്രധാന രോഗം ഏതാണെന്ന് ഞാൻ പ്രത്യേകം ഇനി പറയേണ്ടതില്ലല്ലോ. അതെ, മലമ്പനി അഥവാ മലേറിയ തന്നെയാണ് ഇവരുടെ മെയിൻ ഐറ്റം. രാത്രി സമയങ്ങളിലാണ്, പ്രത്യേകിച്ച് നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് ഇവർ കൂടുതലും കടിക്കാൻ വരുന്നത്. ഒരു ചെറിയ കടിയിലൂടെ മലേറിയയുടെ പാരസൈറ്റുകൾ നമ്മുടെ ബോഡിയിൽ എത്തുന്നതായിരിക്കും. പിന്നെ കടുത്ത പനി, നല്ല വിറയൽ, ഭയങ്കരമായ തലവേദന, വിയർത്ത് കുളിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. നമ്മൾ വിചാരിക്കും വെറും ഒരു സാധാരണ പനിയല്ലേ എന്നല്ലേ. പക്ഷേ കൃത്യസമയത്ത് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ല എങ്കിൽ സംഗതി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ പിന്നെ ഇവരെ എങ്ങനെ തുരത്താൻ പറ്റും? യെസ്, ഈ സിറ്റിയിലെ കൊതുകുകളെ തുരത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇവരുടെ കാര്യം. കാരണം വിശാലമായ പാടങ്ങളിലും തോടുകളിലുമാണ് ഇവരുടെ താമസം എന്ന് പറയുന്നത് അല്ലേ. എങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. കൃഷിയിടങ്ങളിൽ വെള്ളം എപ്പോഴും കെട്ടി നിൽക്കാൻ അനുവദിക്കാതെ ഒഴുക്കി ഉഴാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കൊതുകിന്റെ കൂത്താടികളെ തിന്ന് നശിപ്പിക്കുന്ന ഗപ്പി പോലെയുള്ള മീനുകളെ നമ്മുടെ തോടുകളിലും കുളങ്ങളിലും വളർത്തുന്നത് വളരെ നല്ലൊരു മാർഗമാണ്. ആൻഡ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള തോടുകളിൽ കാട് പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിമാറ്റി വെള്ളം സുഗമമായിട്ട് ഒഴുകാൻ സഹായിക്കുക. ഇനി പേഴ്സണലായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊതുക് വലകൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും സിമ്പിളായ കാര്യം. ആൻഡ് നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കൊതുക് തിരികളും വെക്കുന്നൊരു കാര്യം അല്ലേ. ആക്ച്വലി കൊതുക് തിരിയേക്കാളും ഏറ്റവും ബെസ്റ്റ് കൊതുക് വലകൾ തന്നെയാണ് കേട്ടോ. ആൻഡ് വൈകുന്നേരങ്ങളിൽ വീടിന് പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഈ റബ്ബർ ടാപ്പിങ്ങിനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ശരീരം നന്നായിട്ട് മൂടുന്ന ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ ധരിക്കാനും കൊതുകിനെ അകറ്റുന്ന ക്രീമുകളോ മറ്റോ ഉപയോഗിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു ചെറിയ ഓർമ്മപ്പെടുത്തലായിട്ട് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഇത് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിനെ എടുത്താൽ മതി കേട്ടോ. സോ അപ്പൊ എന്തായാലും ലോക കൊതുക് ദിനത്തിൽ നമ്മൾ അങ്ങനെ നിരവധി കൊതുകുകളെ പറ്റിയും കൊതുകുകൾ പരത്തുന്ന വളരെ ഡേഞ്ചറസ് ആയ രോഗങ്ങളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ ഇനി ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കും.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വരും 3999 ബോട്ടോപ്ലാസ്റ്റിയ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ
3: .gov.in. കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ലൗഡ് സ്പീക്കർ.
9: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, അപ്പോൾ എന്തായാലും ലോക കൊതുക് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ഡെങ്കിപ്പനിയും മലമ്പനിയും ജപ്പാൻ ചൊരവൊക്കെ പരത്തുന്ന പലതരം കൊതുകുകളെ പറ്റി പരിചയപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന കക്ഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ മാൻസോണിയ യൂണിഫോമസ്. പേര് കേൾക്കുമ്പോൾ ഒരു ഗെയിമേക്കെ ഉണ്ടല്ലേ. കാഴ്ചയിലും കക്ഷി കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. വലിപ്പമുള്ള തവിട്ട് നിറത്തിലുള്ള ഈ കൊതുകുകളുടെ ചിറകുകളിലും കാലുകളിലും ചില പുള്ളികൾ കാണാൻ സാധിക്കും. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ താമസ സ്ഥലം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വീടിനകത്തോ അഴുക്കുചാലുകളിലോ അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലോ ഒന്നുമല്ല ഇവർ പെരുകുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിലെ കുളങ്ങളിലും ഒഴുക്ക് കുറഞ്ഞ തോടുകളിലും വലിയ ജലാശയങ്ങളൊക്കെ വളരുന്ന കുളവാഴ, ആഫ്രിക്കൻ പായൽ പോലെയുള്ള ജലസസ്യങ്ങൾക്കിടയിലാണ് ഇവരുടെ സാമ്രാജ്യം. ഈ കൊതുകിന്റെ കൂത്താടികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. സാധാരണ കൊതുകിന്റെ കൂത്താടികൾ ശ്വസിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ, ഈ മാൻസോണിയ കൂത്താടികള് വെള്ളത്തിന് അടിയിലുള്ള പായലുകളുടെയും കുളവാഴകളുടെയും വേരുകളിൽ തുളച്ചു കയറി അതിൽ നിന്നാണ് ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് മുകളിൽ നോക്കിയാൽ ഇവരെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. കുളവാഴകൾ തങ്ങി നിറഞ്ഞു കിടക്കുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇവരുടെ വലിയൊരു സൈന്യം തന്നെ ഉറപ്പായും ഉണ്ടാവും. വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് ഇവർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഈ കൊതുകുകൾ ഒട്ടും കരുണയില്ലാതെ കടിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് കേട്ടോ. ഇനി ഇവർ പരത്തുന്ന രോഗം ഇതാണെന്നല്ലേ. നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽക്കേ കണ്ടുവരുന്നതും കാലുകൾക്കും മറ്റും അവയവങ്ങൾക്കും വലിയ വീക്കമുണ്ടാകുന്നതുമായ മന്ദരോഗം തന്നെയാണ് ഇവരും പരത്തുന്നത്. പ്രത്യേകിച്ച് ബ്രൂക്കിയ മലായി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം മന്ദരോഗം പടർത്തുന്നതിൽ മെയിൻ വില്ലന്മാരാണ് ഈ മാൻസോണിയ കൊതുകുകൾ. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ പിന്നെ ഇവരെ എങ്ങനെ തുരത്താമെന്ന് നോക്കാം. ഇവർക്ക് പെരുകാൻ പായലുകളും കുളവാഴകളും നിർബന്ധമായതുകൊണ്ട് തന്നെ അവ നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. നമ്മുടെ വീടിന്റെയോ പറമ്പിന്റെയോ അടുത്തുള്ള കുളങ്ങളിലും തോടുകളിലും ഒക്കെ ഉള്ള ഇത്തരം പായലുകൾ കൂട്ടത്തോടെ വാരി മാറ്റുകയോ അല്ലെങ്കിൽ കളനാശിനികൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയോ ചെയ്താൽ ഇവരുടെ വലിയ ശല്യം ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് വൈകുന്നേരങ്ങളിൽ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഉപയോഗിക്കുക, രാത്രിയിൽ കൊതുക് വലകൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക, കൊതുകിനെ അകറ്റുന്ന ക്രീമുകൾ പുരട്ടുക എന്നതൊക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടും പ്രകൃതിയും ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചാൽ തന്നെ പകുതി അസുഖങ്ങളും പമ്പ അടങ്ങും കേട്ടോ. അപ്പൊ എന്തായാലും ലോക കൊതുക് ദിനത്തിൽ നമ്മൾ നിരവധി കൊതുകുകളെ പറ്റിയും അവ പരത്തുന്ന രോഗങ്ങളെ പറ്റിയും വിശദമായിട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: എങ്ങോട്ടാ പോണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻപാട്ടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച്, പിന്നീട് നിരവധി നാടൻപാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: ഗിൽ ഗാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏലുകുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസിദ്ധ ചാലക്കുടി, ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
4: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, on Ashraya FM 19 Adinuppum Nattarkuppum. Yes, appo endala nammal angare nammude loudspeaker lode loga kodugu dinathodu anubandhichu nirvadhi kodugale pettiyum ava parathana rogangale pettiyana vishadamayittu ingane paranjottirikkunnathu. Appo endala nammal ini parayan povunnathu Aedes albopictus enna shastriya naamathil ariyappeduna variyan kodugale kurichana. Pratheekichum ivarude naduparathayi kaanappeduna aa otta velutha vara kandal ivare namukku pettanu thirichariyam. Mattulla kodugale pole nammal urangan kaathirikkunna ഇവരുട്ടോ പകൽ സമയത്തെ കൊടും വില്ലന്മാരാണ് ഈ ഒരു ഏഡിസ് ആൽബോപിക്ടസ് എന്ന കൊതുകൾ. അതിരാവിലെയും വൈകുന്നേരങ്ങളിലും മാത്രമല്ല പകൽ എപ്പോ വേണമെങ്കിലും വളരെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് കൊതുകുകളാണ് ഇവര്. ഇനി ഇവരുടെ മറ്റൊരു സീക്രട്ട് എന്നറിയോ, ഇവരുടെ മുട്ടകൾക്ക് മാസങ്ങളോളം വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കാനുള്ള അപാരമായ കഴിവുണ്ട്. നമ്മൾ ചിരട്ടയിലോ കുപ്പിയിലോ ഉള്ള വെള്ളം വെറുതെ കമഴ്ത്തി കളഞ്ഞാലും ഇതിന് മുട്ടകള് ആ പാത്രത്തിന്റെ വശങ്ങളിൽ പശ പോലെ പറ്റി പിടിച്ചിരിക്കും. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മഴ പെയ്യുമ്പോൾ ആ മുട്ടകളിൽ വെള്ളം വീണാൽ അപ്പൊ തന്നെ അത് വിരിഞ്ഞ് പുതിയ കൂത്താടിയിലുണ്ടാവും. അതുകൊണ്ട് പാത്രങ്ങളിലെ വെള്ളം വെറുതെ കളഞ്ഞാൽ പോലെ കേട്ടോ, അത് നന്നായിട്ട് ഉരച്ചു കഴുക തന്നെ വേണം. ഇവരെങ്ങനെ ഈ ലോകം മുഴുവൻ പരന്നതെന്നറിയോ, ഈ പഴയ ടയറുകളുടെ കയറ്റുമതിലൂടെയാണ്. ഈ ടയറുകൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും അതിൽ ഇരുട്ടും ഇവർക്ക് മുട്ടയിടാൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇനി മറ്റുള്ള കൊതുകളെ പോലെ കിലോമീറ്ററോളം പറന്ന് നടക്കുന്ന സ്വഭാവം ഇവർക്കില്ല കേട്ടോ. വെറും 100 അല്ലെങ്കിൽ 200 മീറ്റർ ചുറ്റളവിൽ മാത്രമേ ഇവർ സഞ്ചരിക്കുകയുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഏഷ്യൻ ടൈഗർ കൊതുകിന്റെ കടി ഏൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചോളൂ, അവറ്റകൾ മുട്ടയിട്ട് പെരുകുന്നത് നിങ്ങളുടെ വീട്ടുപറമ്പിൽ തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ പറമ്പിലോ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെടികൾക്കിടയിലും കുറ്റിക്കാടുകൾക്കിടയിലുമാണ് ഇവർക്ക് വിശ്രമിക്കാനും ഏറ്റവും ഇഷ്ടം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക വൈറസ് തുടങ്ങിയ മനുഷ്യനെ ബാധിക്കുന്ന മാരക രോഗങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട വളർത്തുനായകളെ ബാധിക്കുന്ന ഹാർട്ട് ഫോം പോലെയുള്ള അസുഖങ്ങളും പരത്താൻ ഇവർക്ക് കഴിയും. അപ്പൊ ഏതായാലും ഈ ടൈഗർ കൊതുകുകളെ തുരത്താൻ നമ്മൾ കൂടുതൽ സ്മാർട്ട് ആണ് കേട്ടോ. നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുക, റബ്ബർ തോട്ടങ്ങളിലും മറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കുക, ചെടിച്ചട്ടികളുടെ അടിയിലും മറ്റുമുള്ള വെള്ളം മാറ്റുമ്പോൾ ആ പാത്രങ്ങൾ നന്നായിട്ട് ഒരച്ചു വഴുക. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ഇവയുടെ കടി ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. അപ്പൊ എന്തായാലും പലതരം കൊതുകുകളെ കുറിച്ചും അവ പരത്തുന്ന വലിയ വലിയ അസുഖങ്ങളെ കുറിച്ചും പിന്നെ അവരിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞത് അല്ലേ. ഏഡീസ് ആയാലും അനോഫിലസ് ആയാലും ക്യൂലക്സ് ആലിശ്വരി ഈ കൊച്ചു വിലമാരൊക്കെ തന്നെ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന വലിയ ഡേഞ്ചർ പാർട്ടികളാണ് കേട്ടോ. സോ എന്തായാലും ഇന്ന് ഞാൻ ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യത്തിന്റെ കാര്യമാണ്. സോ നമ്മുടെ വീടും ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന നാടും എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണല്ലേ. അതിലുപരി ഈ കൊതുക് വരാനുള്ള ഒരു ചെറിയ സാഹചര്യം പോലും നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ തന്നെ പാതി അസുഖങ്ങളും നമുക്ക് പമ്പാടുത്താൻ പറ്റും. അപ്പൊ എന്തായാലും ഇന്ന് സംസാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിശ്വസിച്ചുകൊണ്ട് ലൗഡ് സ്പീക്കറിൽ നിന്ന് എനിക്ക് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ വിഷയവുമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കർ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണക്കാലത്ത് നന്ദലത് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൻ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
3: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഇരുട്ടിന്റെ ലോകത്തെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് തോൽപ്പിച്ച അതുല്യ പ്രതിഭ, മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വേറിട്ട ശബ്ദ മാധുര്യം കൊണ്ടും ഗായത്രി വീണയിലെ മാന്ത്രിക വിരലുകൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഗീത ലോകത്തെ മാസ്മരിക വിസ്മയം, വൈക്കം വിജയലക്ഷ്മി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 24 വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: നയൻറ്റിയിലെ എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ ഓണവും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

Good evening. Welcome to Ashraya Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. മിക്കവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനുള്ള തിരക്കിലാകും അല്ലേ. അപ്പോൾ ഈ തിരക്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ട് കുറച്ച് GK ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ എല്ലാവരും മസ്റ്റായിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ ത്രൂ ഔട്ട് ദിസ് വീക്ക് ഈ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നാളെ, ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. ആ ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. സോ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം ഒരു സൂപ്പർ ഹിറ്റ് ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി ലോലിപോപ്പ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ചായിട്ടാണോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
10: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
12: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
13: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
14: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
15: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
16: ഓക്സിജൻ.

0: ഒപ്പം
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും

0: എടാ പടം കണ്ടു ഇന്റർനാഷണൽ ലെവൽ.
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ
4: ഉടനീളം.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗെയിമിൽ കുറച്ച് കുട്ടി ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള രാജ്യം ഏതാണ്? Which country has the longest coastline in the world? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള രാജ്യം ഏതാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ലൈവ് ലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 നമുക്ക് എന്തായാലും തിരുമല എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
6: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
8: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
9: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
2: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ. ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
10: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
11: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
12: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ചായിട്ടാണോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
12: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
13: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
14: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
15: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
6: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
10: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
10: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
11: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണ സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
12: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
10: ഈവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
14: വെൽക്കം ബാക്ക് ടു APL വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റ് ആയിട്ടുണ്ട്. ബ്രേക്കിന് മുന്നേ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള രാജ്യം ഏതാണ്, വിച്ച് കൺട്രി ഹാസ് എ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ദ വേൾഡ്. സോ ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ
15: ഹലോ
14: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
15: ഹലോ
14: ഹലോ,
15: എന്റെ പേര് പ്രിൻസി, ഞാൻ പുനലിന്ന് വിളിക്കുന്നു.
14: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
15: കാനഡ.
14: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഹലോ
15: ഹലോ
14: ഹലോ ചേച്ചി, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
15: ഇല്ല, ഞാൻ രണ്ടാമത്തെ തവണ വിളിക്കുന്നേ.
14: വിളിച്ചിട്ടുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
15: അമ്മ, പപ്പ, മോൻ.
14: ഓക്കെ, എല്ലാരും സുഖായിട്ടിരിക്കുന്നോ? ചായയൊക്കെ കുടിച്ചോ?
15: കുടിച്ചു.
14: റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുവാണല്ലേ ആൻസർ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടായിരുന്നോ? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള രാജ്യം ഏതാണ്?
15: കാനഡ.
14: കാനഡ ആണോ?
15: അതെ.
14: ഉറപ്പാണോ?
15: ഉറപ്പാണ്.
14: ഒരു മാറ്റവും ഇല്ല?
15: ഒരു മാറ്റവും ഇല്ല.
14: ലോക്ക് ചെയ്യട്ടെ എന്നാ. ഹലോ
15: ഹലോ,
14: ലോക്ക് ചെയ്യട്ടെ.
15: എന്തോ കേട്ടില്ല.
14: ലോക്ക് ചെയ്യട്ടെ, ആൻസർ ലോക്ക് ചെയ്യട്ടേന്ന്. ഓക്കെ, അപ്പോ കറക്റ്റ് ആയ ആൻസർ ആണ് കേട്ടോ. കൺഗ്രാജുലേഷൻസ്. ഹലോ. ഓക്കെ, അപ്പോ പ്രിൻസസ് ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രിൻസ് ചേച്ചിയാണ്. ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ശശികല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കാനഡ, കാർത്തികേയൻ സാവിത്രി ചേച്ചി, ഐശ്വര്യ, അനുഗ്രഹ, സഹദേവൻ ചേട്ടൻ, അർച്ചന ചേച്ചി, ആലിസ്, അനുപമ, വിപിൻ, ഹരിത എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. കാനഡ ഇന്ന് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഒരു കൺട്രിയാണ് കേട്ടോ കാനഡ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക്, പസഫിക്, ആർട്ടിക് എന്നീ മൂന്ന് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു രാജ്യത്തിന് ഏകദേശം 243,042 കിലോമീറ്റർ നീളമുള്ള അതിവിശാലമായിട്ടുള്ളൊരു തീരപ്രദേശമുണ്ട്. കാനഡയുടെ വടക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആയിരക്കണക്കിന് ചെറിയ ദ്വീപുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കരഭാഗങ്ങളുമാണ് ഇത്രയും വലിയൊരു തീരദേശം ഈ ഒരു രാജ്യത്തിന് സ്വന്തമാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഇത് എത്രത്തോളം വലുതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാൾ കാനഡയുടെ തീരത്ത് കൂടി നിർത്താതെ നടക്കാൻ തുടങ്ങിയാൽ പോലും ആ ഒരു തീരദേശം മുഴുവനായിട്ട് നടന്ന് അവസാനിപ്പിക്കാനായിട്ട് വർഷങ്ങൾ തന്നെ വേണ്ടി വരുന്ന ഒന്നാണ് കേട്ടോ. അത്രയ്ക്കും വിശാലമായിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു തീരദേശമാണ് കാനഡ എന്ന് പറയുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉള്ള രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഹാസ് ദ മോസ്റ്റ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്? ചോദ്യം ഒന്നുകൂടി പറയാം, ഏറ്റവും കൂടുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉള്ള രാജ്യം ഏതാണ് എന്നതാണ് ചോദ്യം. സോ ആൻസേഴ്സ് കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ബർഡി ഇഗ്നീഷ്യസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ് ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
4: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
5: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
6: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
3: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
0: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
2: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഈ ഓണക്കാലത്ത് നന്ദലൻ ഡി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദന ജി മാർട്ട്, ലക്ക
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനാമിക. ഏറ്റവും കൂടുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉള്ള രാജ്യം ഏതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. കാർത്തികേയൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, യുണൈറ്റഡ് കിങ്ഡം. സാവിത്രി ചേച്ചി, ഐശ്വര്യ, അനുഗ്രഹ, പ്രിൻസ് ചേച്ചി, വിശ്വൻ ചേട്ടൻ, അർച്ചന ചേച്ചി, ആലിസ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഇറ്റലി. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, അമേരിക്ക. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, USA എന്നുള്ളതാണ് കേട്ടോ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഇറ്റലിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങൾ അഥവാ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഉള്ള രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. നിലവിൽ 61 പൈതൃക കേന്ദ്രങ്ങളാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള യൂറോപ്യൻ രാജ്യത്തിനുള്ളത് കേട്ടോ. പ്രാചീന റോമൻ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇറ്റലിക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ കാർഡ് ഹോൾഡർ ആരാണ്? ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് അൻ ആധാർ കാർഡ് ഇൻ ഇന്ത്യ? ചോദ്യം ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ കാർഡ് ഹോൾഡർ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
0: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
3: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
4: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര
2: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു, ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ കാർഡ് ഹോൾഡർ ആരാണ്? നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, രഞ്ജന സൊനാവനെ. അനീഷ് ചേട്ടൻ, ഐശ്വര്യ, അനുഗ്രഹ, തങ്കമണി ടീച്ചർ, ശരത് ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, ആലസ്, സുമേഷ് ചേട്ടൻ, കാർത്തികേയൻ, പ്രിൻസി, അതുപോലെ തന്നെ സാവിത്രി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് രഞ്ജന സൊനാവനെ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. രഞ്ജന സൊനാവനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ കാർഡ് ഹോൾഡർ എന്ന് പറയുന്നത് കേട്ടോ. 2010 സെപ്റ്റംബർ 29 അവർക്ക് ഈ ഒരു കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും അതുപോലെ യു പി അധ്യക്ഷ സോണിയ ഗാന്ധിയും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ആദ്യത്തെ കാർഡ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള ആധാറിന് തുടക്കം കുറിച്ചത് മഹാരാഷ്ട്രയിലെ ആ ഒരു ഗ്രാമത്തിൽ നിന്നായിരുന്നു. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് സംസ്ഥാനം ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് സംസ്ഥാനം ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. സ്വപ്ന കൂടുന്ന സിനിമയിലൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
8: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
9: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
8: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
9: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
8: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
9: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
10: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
8: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
11: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
12: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം വമ്പൻ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ. അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും. അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
13: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
14: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
8: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
15: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
8: ശില്പ ഗോൾഡ്.
16: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
17: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
18: ബോബു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
19: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ. ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
3: ലക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
11: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
12: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
13: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ

0: വെൽക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
2: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് സംസ്ഥാനം ഏതാണ്? ഇതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേ ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിക്കിം. സഹദേവൻ ചേട്ടൻ, അനീഷ് ചേട്ടൻ, ഐശ്വര്യ, അനുഗ്രഹ, തങ്ങമ്മന് ടീച്ചർ, വിശ്വൻ ചേട്ടൻ, ഉഷ ചേച്ചി, ആലസ്, പ്രിൻസ് ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിക്കിം. സുമേഷ് ചേട്ടൻ, മനോജ് ചേട്ടൻ, അതുപോലെ കാർത്തികേ, മേരിക്കുട്ടി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിക്കിം എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഹക്കിം എന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ദീപു ചേട്ടന് സ്പെല്ലിംഗ് തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. ഹക്കിം അല്ല, സിക്കിം ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഓർഗാനിക് സംസ്ഥാനം അഥവാ ജൈവ സംസ്ഥാനം എന്ന് പറയുന്നത്. 2016 സിക്കിം ഈ ഒരു ചരിത്ര നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൃഷിക്കായിട്ട് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ മാത്രം കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചാണ് ഈ ഒരു വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനം രാജ്യത്തിന് മുഴുവൻ മാതൃകയായിട്ടുണ്ടായിരുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
5: എങ്ങോട്ടാ പോകേണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണ സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജൻ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: வானம் போலே,
1: வானம் போலே.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
7: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
6: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
7: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
6: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
7: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
6: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
8: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
11: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
11: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
12: Once again, welcome back to Ashraya Premier League with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 41 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്കിനെ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. വിശ്വൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ആസാം. സഹദേവൻ ചേട്ടൻ, സാവിത്രി ചേച്ചി, അദ്വൈത്, ഐശ്വര്യ, അനുഗ്രഹ, മേരിക്കുട്ടി ചേച്ചി, കാർത്തികേയൻ, തങ്കമുനി ടീച്ചർ, പ്രിൻസ് ചേച്ചി, ആലസ്, മനോജ് ചേട്ടൻ, ദീപു ചേട്ടൻ, അനീഷ് ചേട്ടൻ, പ്രവീൺ ആൻഡ് ഫൈനലി ശശികല ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു ആസാം എന്നാണ്. ആസാം ഈസ് എ റൈറ്റ് ആൻസർ. ഇന്ത്യയിൽ GST അഥവാ ചരക്കു സേവന നികുതി ബിൽ ആദ്യമായിട്ട് പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ആസാമാണ്. രാജ്യത്തെ നികുതി സമ്പ്രദായത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു രാജ്യം, ഒരു നികുതി എന്ന കോൺസെപ്റ്റ് ആയിരുന്നു GST എന്ന് പറയുന്നത്. 2016 August 12 ാണ് അസം നിയമസഭാ ചരിത്രപരമായിട്ടുള്ള ഈ ബില്ലിന് ആദ്യമായിട്ട് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് മറ്റ് സംസ്ഥാനങ്ങളും ബില്ല് പാസ്സാക്കുകയും അതുപോലെ 2017 July 1 ഇന്ത്യയിൽ ആകമാനം GST പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സോളാർ എയർപോർട്ട് ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട് ഇൻ ഇന്ത്യ? ചോദ്യം ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സോളാർ എയർപോർട്ട് ഏതാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. നമ്മുടെ ജാസി ഗിഫ്റ്റ് പാടി ഗംഭീരമാക്കിയിട്ടുള്ള ഒരു ട്രാക്ക് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നും അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ന്യൂട്ടാത്തോയിൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി 10 August to 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, പൂലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
10: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
11: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
10: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
11: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
5: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
4: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാഷ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് എ സി പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
1: പ്രൈം ഫിറ്റ് പ്രീമിയം എ സി ഫാമിലി ജിം, മേനൂർ ജംഗ്ഷൻ.
4: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
5: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
4: പൊന്നിനൊപ്പം ഫ്രീയായി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ഏനാദ്.
6: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 55 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സോളാർ എയർപോർട്ട് ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു കൊച്ചി, നെടുമ്പാശ്ശേരി. ഐശ്വര്യ, അനുഗ്രഹ, മനോജ് ചേട്ടൻ, വിശ്വൻ ചേട്ടൻ, അനീഷ് ചേട്ടൻ, പ്രവീൺ, ശശികല ചേച്ചി, ദീപു ചേട്ടൻ, സാവിത്രി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. കാർത്തികേയൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു സാഞ്ചി ഇൻ മധ്യപ്രദേശ്. മേരിക്കുട്ടി ചേച്ചി, അദ്വൈത് എന്നിവർ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ കൊച്ചി, നെടുമ്പാശ്ശേരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കേട്ടോ. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ പൂർണ്ണ സോളാർ വിമാനത്താവളം എന്ന അഭിമാനകരമായിട്ടുള്ള നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 2015 നെടുമ്പാശ്ശേരിയിലുള്ള ഈ ഒരു എയർപോർട്ട് കംപ്ലീറ്റ് ആയിട്ടും സൗരോർജത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാണ്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം. ആൻഡ് It's me, Arjanamika, signing off.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
5: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
10: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
11: എന്ത് പറ്റി?
10: പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കോഴിക്കോടിന്റെയും വയനാടിന്റെയും ഓണവിശേഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇന്ന് നമ്മുടെ യാത്ര പോകുന്നത് സ്നേഹത്തിന്റെ നാടായ സാക്ഷാൽ മലപ്പുറത്തേക്കും അതുപോലെ പാലക്കാട്ടേക്കുമാണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോവാം.
1: പല നാടിൽ പലതോണം.
0: മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉജ്ജ്വല മാതൃകകൾ തീർക്കുന്ന മലപ്പുറത്തെ ഓണാഘോഷങ്ങൾ വള്ളുവനാടൻ പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന വേറിട്ടൊരു സാംസ്കാരിക അനുഭവമാണ്. ജാതിമത ഭേദമന്യേ നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുടെയും ഗ്രാമീണ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ഓരോ കവലകളിലും അതിമനോഹരമായ പൂക്കളങ്ങളും കായിക മത്സരങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മലപ്പുറത്തുകാർ ഈ പൊന്നോണത്തെ വരവേൽക്കുന്നത്. മലപ്പുറത്തിന്റെ ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യകരവുമായ ഒന്നാണ് പൊന്നാനിയിലെ ബിയാംകായിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഓണത്തോടനുബന്ധിച്ച് ജനരാജാക്കന്മാരുടെ ഈ മനോഹരമായ പോരാട്ടം കാണാൻ കായലോരത്ത് തടിച്ചുകൂടുന്നത്. വള്ളുവനാട് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കിഴക്കൻ പ്രദേശങ്ങളിലും മറ്റ് ഗ്രാമീണ മേഖലകളിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കാണിച്ച് വീടുകൾ തോറും മൗനവ്രതത്തോടെ വന്ന് അനുഗ്രഹം ചൊരിയുന്ന ഓണപ്പൊട്ടനെന്ന അനുഷ്ഠാന കലാരൂപം മലപ്പുറത്തെ ഓണാഘോഷങ്ങൾക്ക് പ്രത്യേക പവിത്രതയും തനിമയും നൽകുന്നു. ഇനി ഓണസദ്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ കാർഷിക സംസ്കാരത്തിന്റെ തനിമ ചോരാതെ വാഴയിലയിൽ വിളമ്പുന്ന വള്ളുവനാടൻ ശൈലിയിലുള്ള വിഭവ സമൃദ്ധമായ വിരുന്നും കുറുക്കിയെടുത്ത നാളികേരപ്പാലിന്റെ മണവും മധുരവും നിറഞ്ഞ ഉണക്കലരി പാൽപായസവും അടപ്രഥമനും മലപ്പുറത്തെ ഓണത്തെ മറക്കാനാവാത്ത അനുഭൂതിയാക്കി മാറ്റുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടു കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
6: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
5: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
7: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: മലപ്പുറത്തെ ഹൈന്ദവ ഭവനങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത് ഓണാഘോഷത്തിലെ ഏറ്റവും ഭക്തി നിർഭരമായ ആചാരങ്ങളിലൊന്നാണ്. ഉത്രാടനാളിൽ സന്ധ്യയോടെയോ തിരുവോണനാളിൽ അതിരാവിലെയാണ് കളിമണ്ണിൽ നിർമ്മിച്ച തൃക്കാക്കരയപ്പന രൂപങ്ങൾ വീടിന്റെ പല ദിക്കുകളായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. അരിമാവ് കലക്കിയതൊഴിച്ചും തുമ്പപ്പൂവും നാടൻ പൂക്കളും കൊണ്ട് തൃക്കാക്കരയപ്പനെ അലങ്കരിക്കുകയും ചെയ്യുന്നു. മഹാബലി തമ്പുരാനെയും വാമനമൂർത്തിയും സങ്കല്പിച്ച് കുരവിയിട്ടും പൂവിളിച്ചും ശർക്കരയും തേങ്ങയും ചേർത്ത അരിയട നിവേദിച്ചുമാണ് ഇവിടെ തൃക്കാക്കരയപ്പനെ മലപ്പുറത്തുകാർ സ്വീകരിക്കുന്നത്. തിരുവോണം കഴിഞ്ഞ് നാലാം ഓണത്തിനോ അവിട്ടനാളിലോ തൃക്കാക്കരയപ്പനെ ജലാശയങ്ങളിലൊഴുക്കി സാദരം യാത്രയാക്കുന്നതോടെയാണ് ഈ പുണ്യപൂർണമായ ആചാരം അവസാനിക്കുന്നത്.
1: പല നാടിൽ പലതോണം.
10: എന്റെ പേര് ബീന, മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഓണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്തം മുതൽ തന്നെ ഓണത്തിന്റെ ഒക്കെ വരവായല്ലോ. അപ്പോ അത്തത്തിന് തലേന്നാൾ തന്നെ മണ്ണ് കൊത്തി കൊടുന്ന് മുറ്റത്ത് തറയൊക്കെ ഉണ്ടാക്കി ചാണകം മെഴുകി അത്തം മുതൽ പൂക്കളിട്ട് ഈ 10 നാളും പൂക്കളിട്ടിട്ട് ഭംഗിയാക്കും. എന്നിട്ട് ഈ തിരുവോണത്തിന്റെ തലേന്നാൾ ഉത്രാടത്തിൽ നിന്ന് മണ്ണ് കൊത്തി കൊടുന്ന് തൃക്കാകരപ്പനെ വെക്കും. തൃക്കാകരപ്പനെ ഉണ്ടാക്കിയിട്ട് ആ തറയുടെ മേലെ ഒരു വാഴയുടെ ഇല വെച്ചിട്ട് അതിന് 3 തൃക്കാകരപ്പനെ വെക്കും. നടുവിന് വലിയതും അപ്പുറപ്പുറം ചെറിയ തൃക്കാകരപ്പനെ ഉണ്ടാക്കി അവിടെ വെക്കും. പിന്നെ അതിന് മൊത്തം 5 എണ്ണം ഉണ്ടാക്കുക അപ്പനെ. അതില് 1 നമ്മളെ മുൻവാതിലിന്റെ അപ്പുറത്ത് മിറ്റത്ത് പടിവാതിലിന്റെ അവിടെ കൊണ്ടുവയ്ക്കും. ഒരു തൃക്കാരപ്പനെ, ഒരു തൃക്കാരപ്പനെ പിന്നില് നമ്മളെ വീടിന്റെ പിൻവശത്ത് വയ്ക്കും. അങ്ങനെ അവർക്ക് 2-3 നേരം നമ്മള് ആഹാരം കൊടുക്കണം. രാവിലെ എന്തെങ്കിലും പഴമോ പായസോ പപ്പടോ എന്തെങ്കിലും നൈവേദ്യം വെച്ചു കൊടുക്കും, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും. അങ്ങനെ ഈ 4 നാളും അതേപോലെ ചെയ്യും. തിരുവോണം, വിട്ടം, ചതയം. അങ്ങനെ 4 നാൾ ചതയത്തിന്റെ അന്നാണ് തൃക്കാരപ്പനെ കയറ്റല്. പിന്നെ തിരുവോണത്തിന്റെ അന്ന് ഒരു 10-20 കൂട്ടം വിഭവങ്ങളായിട്ട് സമൃദ്ധമായൊരു ഓണസദ്യ, ചോറ്, കറി, സാമ്പാറ്, അവിയല്, പപ്പടം, ഉപ്പേരി, കൂട്ടുകറി, കാളൻ, ഓലൻ, മോര്, തൈര്, രസം എല്ലാതുണ്ടാവും. വറുത്തപ്പേരി, ശർക്കരപ്പേരി, അതെല്ലാം അടങ്ങിയ ഒരു വിഭവ സമൃദ്ധമായ

0: Pere Pardon's Gold and Diamonds. Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ് ലബോറട്ടറി മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര് ധന്യ മെഡിക്കെയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ കൊട്ടാരക്കര. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേവരും 3999 ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക് ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ കൊട്ടാരക്കര. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: എങ്ങോട്ടാ പോണ്ടത്
4: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
6: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
5: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
6: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
5: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
6: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
5: ഒന്ന് പോ മനുഷ്യ.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
7: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
9: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
12: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
13: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
14: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
15: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
16: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
17: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
18: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജഗബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2 ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പുവർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. 3 ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ് സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
1: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രസഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. ദുരന്തത്തിൽ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ട 180 കുടുംബങ്ങൾക്ക് 2,00,000 രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോ പ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴിതുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ്റ്റെന്റ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ് മെഡിക്കൽ ഉപകരണമായ എക്സ്റ്റെന്റ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെന്റ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി RS ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സുഷിൻ ഷാം, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ ആർ ജെ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാം.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.
2: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.

0: മലപ്പുറത്തിന്റെ ഇഷലുകളും സ്നേഹം നിറഞ്ഞ ഓണക്കാഴ്ചകളിൽ നിന്നും നമ്മുടെ ഓണവണ്ടി ഇനി കടന്നു ചെല്ലുന്നത് കേരളത്തിന്റെ നെല്ലറയായ സാക്ഷാൽ പാലക്കാട്ടേക്കാണ്.
1: പല നാടിൽ പലതോണം.
0: കരമ്പനകൾ അതിരിടുന്ന പാതകളിലൂടെ പാലക്കാടൻ കാറ്റേറ്റ് പോകുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓണത്തിന്റെ ഒരു കുളിർ വരും. കൊയ്ത്തുത്സവത്തിന്റെ തനി നാടൻ ഭംഗിയും ആവേശവും അതിന്റെ പൂർണതയിൽ കാണണമെങ്കിൽ നമ്മൾ പാലക്കാട് തന്നെ വരണം. പച്ചവിരിച്ച നെൽപ്പാടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന പാലക്കാടൻ ഓണത്തിന് കാർഷികാഘോഷത്തിന്റെ വലിയൊരു നിറവാണുള്ളത്. അതിരാവിലെ എഴുന്നേറ്റ് തൊടിയിലെ പൂക്കൾ പറിച്ച് മുറ്റത്ത് വലിയ പൂക്കളങ്ങൾ ഒരുക്കുന്നതിൽ നിന്നും തുടങ്ങും ആ ആവേശം. സദ്യയുടെ കാര്യത്തിലും ഈ നാട് ഒട്ടും പിന്നിലല്ല. പാലക്കാടൻ മട്ടിയരിയുടെ ചോറും കൊതിയൂറുന്ന പാലട പ്രഥമനും ഒക്കെയായി നാവിൻ തുമ്പിൽ കൊതിയൂറുന്ന വിഭവങ്ങളാണ് ഇവിടെ ഒരുങ്ങുക. പക്ഷേ പാലക്കാട്ടുകാർക്ക് ഓണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം ഓർമ്മ വരിക അവരുടെ സ്വന്തം കുമ്മാട്ടിക്കളിയാണ്. വർണ്ണാഭമായ മുഖംമൂടികളും പലതരം വേഷങ്ങളും കെട്ടി ചെണ്ടമേളങ്ങളുടെയും വായ്ക്കുരവുകളുടെയും അകമ്പടിയോടെ കുമ്മാട്ടികൾ നാട് ചുറ്റുമ്പോൾ അത് കാണാൻ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒരുപോലെ ആവേശത്തോടെയാണ് കാത്തു നിൽക്കുക. തെയ്യവും തറികളും നിറഞ്ഞ വടക്കൻ കേരളത്തിൽ നിന്നും പാലക്കാട്ടേക്ക് എത്തുമ്പോൾ ഓണത്തിന് ഒരു പ്രത്യേക താളമാണ്.

0: കാർഷിക സംസ്കാരവും കലകളും ഇഴചേർന്ന് കിടക്കുന്ന പാലക്കാടിന്റെ ഈ തനിനാടൻ ഓണക്കാഴ്ചകളെ കുറിച്ചും അവരുടെ മാത്രം പ്രത്യേകതകളെ കുറിച്ചും കൂടുതൽ സംസാരിക്കാൻ ആ കരിമ്പനവരുടെ നാട്ടിൽ നിന്നും ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പാലക്കാടിന്റെ സ്വന്തം ഓണവിശേഷങ്ങളിലൂടെ നമുക്കിനി ഒന്ന് സഞ്ചരിക്കാം.
1: പല നാടിൽ പലതോണം.
2: ഹായ് രഞ്ജന, ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്. പാലക്കാട്ടിലെ ഓണത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് കാർഷിക സംസ്കാരം വളർത്തുന്ന ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയും. അത് തന്നെയാണ് പാലക്കാടിലെ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് പാലക്കാടിലെ ഓണത്തിന് പരമാവധി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കി അത് അവർ ഓണത്തിന് സദ്യയ്ക്കും മറ്റുമായി യൂസ് ചെയ്യുന്നു. പിന്നെ പൂക്കൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടുപൂക്കൾ, പലതരത്തിലുള്ള നാട്ടുപൂക്കൾ പറിച്ച് മുറ്റം ചാണകം കൊണ്ട് മെഴുകി ഓരോ ദിവസം ഓരോരോ കളറ് വെച്ചിട്ട് 10 ദിവസം അത്തം തയ്ക്കുകയാണ് സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ അത്തം കഴിഞ്ഞിട്ടും ആയില്യം വരെ പൂക്കളം ഇടുന്നവരും ഉണ്ട്. അത് മാധുരം വെക്കുക, മാധുരം വെച്ച് അതിന് ഭക്ഷണം കൊടുക്കുക, അതിനെ പൂജിക്കുക, അങ്ങനെ പല രീതിയിലുള്ള പലരും പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. പറയുകയാണെങ്കിൽ വള്ളുവനാട്ടുകാർ ഒരു രീതിയാണ് ആഘോഷിക്കുന്നെങ്കിൽ പാലക്കാടുള്ള ബാക്കിയുള്ളവരൊക്കെ വേറെ രീതിയാണ്. വള്ളുവനാട്ടുകാർ കാണുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ കാണുന്ന മനകൾ അങ്ങനെയുള്ള ഏരിയ ഇത് കൂടുതലുള്ള ഏരിയയാണ് വള്ളുവനാട്ട് എന്ന് പറയുന്നത്. അവർ കുറച്ചും കൂടി വേറെ രീതിയിലാണ് ആഘോഷിക്കുക ഈ സദ്യ. ഓണത്തിന് നമ്മൾ പിന്നെ പറയുന്നത് അവർ സദ്യയാണ്. സദ്യ എന്ന് പറയുമ്പോൾ അവർ കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം കൂട്ടി ഉരുക്കി അവർ സദ്യ കൂട്ടി കഴിക്കുകയാണ് ചെയ്യുക. കാണം വിറ്റ് മോണം ഉണ്ണണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ അവരവരെ കൃഷി ചെയ്ത സാധനങ്ങൾ വിറ്റിട്ടാണ് പരമാവധി എല്ലാവരും ഇന്ന് അവരുടെ ഓണം ആഘോഷിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ. അങ്ങനെ അവരവരുടേതായ രീതിയിൽ ആഘോഷിച്ച ഓണം. പിന്നെ ഓണത്തിന്റെ കളികൾ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത സാധനമാണ് ഓണക്കളികൾ എന്ന് പറയുന്നത്. ഓണക്കളികൾ എന്നാൽ പാലക്കാട്ടുകാർക്ക് ഏറ്റവും പ്രത്യേകത ഉള്ള ഒന്നാണ് കുമ്മാട്ടി എന്ന് പറയട്ടെ. മറ്റേ പച്ചില കൊണ്ട് വേഷം കെട്ടി കുമ്മാട്ടി കളിക്കും. അതുമാതിരി ഓണക്കളികൾ നമ്മൾ സാധാരണ കളിക്കുന്ന എല്ലാം ഓണക്കളികൾ അങ്ങനെ ഒരു ഒത്തൊരുമയുടെ ഒരു ഒത്തൊരുമയുടെയും സംസ്കാരം മറ്റേ കാർഷിക അവരുടെ എന്താണ് ഒരു ഒരു കൊല്ലത്തെ ഈ വിഭവങ്ങൾ അവർ കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടുള്ള അവരുടെ ഒരു സമ്പൽ സമൃദ്ധിയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ഓണാമാശം.
0: അങ്ങനെയതാ പലനാടൻ പലതോണത്തിലൂടെ മലപ്പുറത്തെയും പാലക്കാടിന്റെയും ഓണവിശേഷങ്ങൾ നമ്മൾ ഇതാ കേട്ടു. ഇനിയും പല ജില്ലകളിലേക്ക് നമുക്ക് പോകുവാനുണ്ട്. കേട്ടുകൊണ്ടിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: നമ്മളുടെ ജീവിതത്തിലുള്ള ഒരുപാട് ഇവന്റ്സ് ആഘോഷമാക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അങ്ങനെ നമ്മുടെ ലൈഫിലെ മൊമെന്റ്സ് ആഘോഷമാക്കാൻ, അതിനെ കൂടുതൽ അർമാദമാക്കാനായിട്ട് പ്രണവം ശശിയേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: നമസ്കാരം നമസ്കാരം മേരിക്കുട്ടി, നമസ്കാരം. സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു, ഹാപ്പിയാണ്.
1: ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഓണമൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓണ വിശേഷങ്ങളിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്?
2: ഓണത്തിന് കുറെ സിനിമാ പാട്ടുകൾ വരുന്നുണ്ട്, കുറെ പുറത്തുള്ള യാത്രയുണ്ട്, നാടൻപാട്ടിന്റെ ബാൻഡ് ഉള്ളത് കൊണ്ട് നാടൻപാട്ടുകളുടെ ഒരു പരിപാടിയും കേരളത്തിനകത്തും പുറത്തും ഒക്കെ നിറയുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലും ഓണത്തെ വളരെ സന്തോഷപൂർവ്വം വരവേൽക്കാനായിട്ടുള്ള കാത്തിരിപ്പിലുമാണ് ഞാനും എന്റെ സംഘാംഗങ്ങളും എല്ലാരും ചേർന്നു.
1: ബേസിക്കലി ശശിയേട്ടൻ പാലക്കാട് നിന്നുള്ള ഒരാളാണ്. പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരുപാട് ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ഒരു ഓണാഘോഷ രീതികളൊക്കെ എങ്ങനെയാണ്?
2: ഓണം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം ഒന്നുമില്ല, നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ആഘോഷിക്കുന്ന പോലെ തന്നെയാണ്. പാലക്കാടിന്റെ ഉള്ളത് പാലക്കാട് ഭാഗത്തുള്ളൂ. എങ്കിലും പാലക്കാട് തമിഴ്നാടിന്റെ ഒരു അതിർത്തി പ്രദേശത്തായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ തമിഴ് ടച്ചുള്ള കുറെ സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചുള്ളൊരു ഓണാഘോഷമായിരിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ തന്നെ സാധാരണ സദ്യയും പിന്നെ ഓണപ്പാച്ചിലും ഉത്രാടപ്പാച്ചിലും തിരുവോണപ്പാച്ചിലും ഒക്കെ എല്ലാം ഉള്ള ഒരു ആഘോഷം തന്നെയായിരിക്കും. വീട്ടിലും ഒക്കെ സദ്യ ഒരുക്കല്, പൂക്കള ഒരുക്കല്, അത്തം ആകുമ്പോ തന്നെ പൂക്കളം ഇടാൻ തുടങ്ങും. അത്തം പത്തിന് പൊന്നോണന്നാണല്ലോ, ഞാനൊരു പാട്ടിൽ പാടിയിട്ടുണ്ട്. അപ്പൊ പത്താം ദിനം ആകുന്നത് വരെ ഓണമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂക്കളം ഇടാനും പിന്നെ പുതുവസ്ത്രം വാങ്ങാനും കുട്ടികളായിട്ടുള്ള യാത്രയും അങ്ങനെയൊക്കെ ആയ തന്നെ ആയിരിക്കും. പിന്നെ മിക്കവാറും ഓണപരിപാടികൾക്കൊക്കെ ഈ സദ്യ ചിലപ്പോ എന്റെ വീട്ടിൽ തന്നെ ആവണമെന്നില്ല, മിക്കവാറും പരിപാടിയായിട്ട് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ നമ്മളൊക്കെ നാടിന് പുറത്തൊക്കെ ആണെങ്കിൽ ആഘോഷമൊക്കെ അങ്ങനെ പുറത്ത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. വളരെ അപൂർവമായിട്ട് മാത്രമേ വീട്ടിൽ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം അതുപോലെ യാത്രയിലാണ്, ഓണദിവസം ഒന്നും ഇല്ല.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
1: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻപാടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച്, പിന്നീട് നിരവധി നാടൻപാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏലുകുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസിദ്ധ ചാലക്കുടി, ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് പ്രണവും ശശിയാണ് കൂടിയുള്ളത്. അർമാദം പാട്ടിനെ പറ്റി സംസാരിക്കാം. സുഷിൻ ശ്യാമിന്റെ ആവേശത്തിലൂടെ അർമാദം പാട്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിൽ ഒരു ട്രെൻഡായി മാറിയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ കഥയൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്ക്?
10: തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ആ പാട്ടിന്റെ കഥ പറയുന്നതിന് മുമ്പ്, ആ പാട്ട് പാടുന്നതിന് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തത് മറ്റൊരു പാട്ട് കേട്ടിട്ടാണ് സുഷിൻ ശ്യാം സാർ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആ കഥയുടെ ഒരു ബിഗിനിങ് എന്നുള്ളത്. ഗോപിസുന്ദർ സാർ, മ്യൂസിക് ഡയറക്ടർ ഗോപിസുന്ദർ സാറിന്റെ തുണ്ട് എന്നുള്ളൊരു സിനിമ, ബിജു മേനൻ നായകനായിട്ടുള്ള തുണ്ട് എന്നൊരു സിനിമ, ആ സിനിമയിൽ ഞാനൊരു പാട്ട് പാടിയിരുന്നു. രണ്ട് പോർഷൻ ആയിട്ടാണ്, ഒന്ന് മെലഡി പിന്നെ ഒന്ന് ഫാസ്റ്റ് നമ്പർ ആയിട്ട്. അത് പാട്ട് ഇങ്ങനെയാണ്: വാനിൽ നിന്നും താഴെ താഴെ ഭൂമി എന്നൊരു തുണ്ട്, ഭൂമി തുണ്ടിൽ വേനലുണ്ട് കൂടെ പൂമഴയുണ്ട്, വേനൽ കൊട്ടും ചൂടും തലയിൽ കൊണ്ട് പിന്നെ ചാറ്റൽ മഴയും കണ്ട് ഞാനൊന്നുണ്ട് നീയൊന്നുണ്ട്. ഇത് ഈ പാട്ടിന്റെ ഫസ്റ്റ് പോർഷൻ ആണ്. സെക്കൻഡ് പോർഷൻ വന്നിട്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെടിയേ വാടല്ലേ വാടല്ലേ ചെടിയേ, കട്ടയ്ക്ക് ഞാനുണ്ട് ഗടിയേ പൊട്ടിച്ചിരിക്കട വെറുതെ. ഇങ്ങനൊരു ഫാസ്റ്റ് നമ്പറാണ് പോകുന്നത്. ഈ പാട്ട് കേട്ടിട്ടാണ് സുഷിൻ ശ്യാം സാറ് എന്നെ ആവേശം എന്നുള്ള സിനിമയിലേക്ക്, സൽപുത്രൻ പിറന്നുള്ള പണ്ട് എന്നുള്ള ആ പാട്ടുമായിട്ട് എന്നെ വിളിക്കുന്നത്. പക്ഷെ അദ്ദേഹം വിളിക്കുന്ന സമയത്ത് എന്റെ വീട്ടില് അമ്മ മരണപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ ഞാനൊരു 10 ദിവസത്തെ അവധി ചോദിച്ചപ്പോ അദ്ദേഹം തീർച്ചയായിട്ടും തന്നു. ഈ 10 ദിവസത്തിനിടയ്ക്ക് ഞാൻ എപ്പോഴും ഈ പാട്ടെന്ന് എടുത്തു നോക്കിയപ്പോഴേ മനസ്സിലേക്ക് അങ്ങോട്ട് കയറിയില്ല എന്നുള്ളതാണ് വളരെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും 10 ദിവസം ഞാനൊന്ന് മനഃപൂർവ്വം ഒന്ന് സ്ലിപ്പായി പോയി. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ മാനേജർ വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ, വിൻസെന്റ് ചേട്ടൻ, എറണാകുളത്തുള്ള വെണ്ണല സ്റ്റുഡിയോയിലുള്ള വിൻസെന്റ് ചേട്ടൻ വിളിച്ച്, ശശി നമുക്ക് ആ പാട്ട് ചെയ്യണം, സുഷിൻ ശ്യാം വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ഈ പാട്ട് പതുക്കെ സ്ലിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അപ്പോഴാണ് എന്റെ വീട്ടില് എന്റെ മൂത്ത മോന്റെ പേര് പ്രണവ് എസ് കുമാർ, അതാണ് പാട്ടൊക്കെ പാടും, രണ്ടാമത്തവൻ പാർത്ഥിവ് മൃതങ്ങളൊക്കെ പഠി വായിക്കുന്ന കോവയിലാണ്. അപ്പൊ മൂത്ത പയ്യനാണ്, അയ്യോ സുഷിൻ ശ്യാം സാറിന്റെ പാട്ടാണോ അച്ഛൻ ഇത്രയും ദിവസം ഇട്ട് മാറ്റി
9: വെച്ചത്?
10: ആ തലയിൽ അവൻ കൈവച്ചു. ഞാനിത് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ വൈഫുമായിട്ട് സംസാരിച്ചപ്പോഴാണ്, വൈഫിന്റെ പേര് മാലിനി എന്നാണ്, സംസാരിച്ചപ്പോഴാണ് അയ്യോ ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ അവനിങ്ങനെ എന്നോട് പറയുന്നു. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പാടാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പോയി പാടിയ ഒരു പാട്ടാണ് ഒരു സൽപുത്രൻ തിരുനിറ പണ്ടെന്ന്. ആ പാട്ട് പാടിയതിനു ശേഷം എനിക്ക് എന്റെ സിനിമാ തലത്തിലുള്ള വഴുത്തിരിവ് വമ്പനാണ് ആ പാട്ടിന് ശേഷം എനിക്ക് ഉണ്ടായത്.
9: അതിനുശേഷം
10: അടുത്ത കാലത്ത് ഇറങ്ങിയ പുഷ്പാട്ടുപോലെ വന്നല്ലോ ഫീലിങ്സ് വരെ ആ പാട്ടിനെ പിൻപറ്റിയാണ് എല്ലാം വന്നത്.
9: യെസ്, അപ്പൊ എന്തായാലും ആ പാട്ടിന്റെ രണ്ടുപേര് കേൾക്കാം നമുക്ക്.
10: ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾവാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് വീഴായി തൂവും മന്ദിച്ചാറ് കോപം കൊണ്ടാൽ അകമേ നിന്നാൽ വേറാരും വേണ്ടി നീ വില്ലന്മാരെ ആഹാ ആർമാദം ആർക്കും മർമാദം ആ തൂപ്പന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആ തൂപ്പന്തട്ടെ ആഘോഷ പ്രകമ്പനം

0: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽസ്, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
1: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മെയിൻ റോഡ് ജംഗ്ഷൻ.
3: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: എങ്ങോട്ടാ പോകേണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: പാട്ടുപാടി കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ചുകൊണ്ട് കൂടെയുള്ളത് പ്രണവം ശശിയേട്ടൻ. ചേട്ടൻ ഒരു ഫോക്ക് സിംഗർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഇപ്പോ പ്ലേ ബാക്ക് സിംഗർ എന്ന നിലയിലും ഒക്കെ എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഒരാള് തന്നെയാണ്. പക്ഷേ പ്രണവൻ ചേട്ടനെ തന്നെത്താനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് പോകുന്നത്?
7: ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് പറയണത് സൽപുത്രൻ പിറന്നാൽ പാട്ട് ആവേശം പുഷ്പാട്ട് ഉൽപാടി എന്ന് പറയും. പക്ഷേ ഈ പാട്ടൊക്കെ വരുന്നതിന് മുമ്പ് നാടൻ പാട്ടിലെ ഒരു പാട്ട് വമ്പൻ ഹിറ്റാക്കിയ ഒരു പാട്ടുണ്ടായിരുന്നു.
6: അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ആ പറഞ്ഞോളൂ.
7: ആ പാട്ട് ഒന്ന് ചന്ദനപ്പൊട്ടിന്റെ എന്നുള്ളൊരു പാട്ടാണ്. ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും എന്നുള്ളൊരു പാട്ടാണ്. അതാണ് കേരളക്കരയെ ആകെ ഒരു കാലത്ത് വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ എല്ലാവരും പാടി നടന്നൊരു പാട്ടാണ്. ഇന്നും ആ പാട്ട് സൂപ്പർ ഹിറ്റാണ്. രാത്രി 12 മണിക്കും 2 മണിക്കും 1 മണിക്കൊക്കെ പല VIPകൾ വരെ എന്നെ വിളിച്ച് രണ്ടുപേര് പാടിത്ത എന്ന് പറയുന്ന ഒരേ ഒരു പാട്ട് ഈ ചന്ദനപ്പൊട്ടിന്റെയാണ്. പിന്നെ ഒരുപാട് അതിനെ തുടർന്ന് വന്നു മാണിക്കക്കല്ല് എന്നുള്ള പാട്ട് വന്നു. പാലക്കാടിന്റെ പാട്ട്, പാലക്കാടിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട്, കാടുമലകളും എന്നുള്ളൊരു പാട്ട് വന്നു. അതൊക്കെ അതിനുശേഷം വന്നത്. പക്ഷെ ചന്ദനപ്പൊട്ടാണ് എന്നും എപ്പോഴും ഒരു വല്ലാത്തൊരു ഹിറ്റായി കിടക്കുന്ന എന്റെ ഒരു പാട്ട്.
6: അപ്പൊ ആ ഒരു പാട്ടിന്റെ രണ്ടു വരിയും കൂടി നമുക്കൊന്ന് കേൾക്കാം.
7: ആ പാട്ട് എഴുതിയത് കിരൺ കൃഷ്ണ എന്നുള്ളൊരു സുഹൃത്താണ്. അദ്ദേഹത്തിനെയൊക്കെ ഞാൻ കാണുന്നത് ഈ പാട്ട് വമ്പൻ ഹിറ്റായ ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഈ പാട്ട് എനിക്ക് ഒരു യാത്രക്കിടയിൽ കളഞ്ഞു കിട്ടിയ ഒരു പാട്ടാണ്, ചെർപ്പശ്ശേരി ഭാഗത്ത് നിന്ന്. ആ പാട്ട് പിന്നീട് ഞാൻ ആൽബമാക്കി മാറ്റിയപ്പോ പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അത് MC ഓഡിയോസ് അത് അവരുടെ പാട്ടാക്കി മാറ്റി. പിന്നീട് ഒരു ഗൾഫ് ഷോക്ക് ബഹ്റിൽ പോയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഭാര്യയും കൂടെ വന്ന് എന്നെ കാണാണ്, ചേട്ടാ നമസ്കാരം, എന്റെ പേര് കിരൺ കൃഷ്ണ എന്നാണ്, പിന്നെ നിങ്ങൾ പാടിയ ചന്ദനപ്പൊട്ടിന്റെ എന്നുള്ള പാട്ട് എന്റെ പാട്ടാണ്. ഞാനത് കേട്ടപ്പോ ഒന്ന് പേടിച്ചു കേട്ടോ. കാരണം എന്തറിയോ, സാധാരണഗതിയിൽ കേസിനാണ് ഇങ്ങനെയൊക്കെ
6: വരിക.
7: പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നത്, ചെതലരിച്ചു തുടങ്ങിയ എന്റെ വരികൾക്ക് ജീവൻ നൽകിയ ശശി ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊരു വാക്കാണ്.
6: അതിൽ പര എന്താണല്ലോ ഒരു എഴുത്തുകാരൻ എന്ന്
7: കേൾക്കാനായിട്ട് ഭയങ്കരമാണല്ലേ. മിണ്ടിയ മിണ്ടിയ കേസിന് പോണ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. കൃഷ്ണനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല, ഒരുപാട് സന്തോഷം. ആ രണ്ടുപേര് പാടാം തീർച്ചയായിട്ടും. പ്രണയം മനസ്സിന്റെ അകത്ത് കാത്തു സൂക്ഷിച്ചവർക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുക. മനോഹരമായ വാക്കുകളും വരികളും ചേർത്താണ് അദ്ദേഹം പാട്ടുണ്ടാക്കിയിട്ട്. അത് പാടാം.
8: ചന്ദനപ്പൊട്ടിന്റെ പെണ്ണേ വട്ടം കൂറ

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
8: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
9: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
7: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
9: YS ഉള്ളപ്പോൾ വൈ വറി.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ മികവുകൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ദ വെരി ടാലന്റഡ് ആക്ടർ. അധ്യാപന രംഗത്ത് നിന്നും അഭിനയ രംഗത്തെത്തി 250 പരം സിനിമകളിലൂടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുധീർ കരമനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 23 രാവിലെ 10 മണി മുതൽ ആർജി ജീവിക്കൊപ്പം.
1: അപ്പോ
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: പ്രണവം ശശിചേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. ശശിചേട്ടന്റെ പാട്ടുകളുടെ കഥകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ചന്ദനപ്പൊട്ട് പാട്ട് പാടിക്കഴിഞ്ഞ് ആ ഒരു പാട്ടിന്റെ ബാക്കി വിശേഷങ്ങളാണ് നമ്മൾ ഇതാ കേൾക്കാനായിട്ട് പോകുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടൻ പാട്ട് വേദികളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് ഇത്. ആ ഒരു സമയത്തെ കാലഘട്ടത്തിലേക്കൊക്കെ ഇപ്പൊ എന്നെ കൂട്ടിക്കൊണ്ടു പോയി. അതിന്റെ സിംഗറിൽ നിന്ന് തന്നെ ആ ഒരു പാട്ട് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണൊക്കെ ഇപ്പൊ നിറഞ്ഞു വരുന്നുണ്ട്.
1: ഒരുപാട് സന്തോഷം. കാരണം ഇന്നലത്തെ ഒരു റെക്കോർഡിംഗ് സെഷൻ രാവിലെ മുതൽ ഉച്ചവരെയുള്ള റെക്കോർഡിംഗ് സെഷൻ കാരണം തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പ്രേക്ഷകരോടും നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു.
0: ഇല്ല, വളരെ മനോഹരമായിട്ട് തന്നെയാണ് ശശിയേട്ട പാടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജി അത് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാൻ, എന്താണ് ഈ ഒരു എനർജിയുടെ ബാക്കിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്?
1: നമ്മള് സാന്നിധ്യം കൊണ്ട്, സാമീപ്യം കൊണ്ട് നമ്മളെ സ്നേഹിച്ചു വരുന്നവർക്ക്, നമ്മളോട് സംസാരിക്കുന്നവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് അതിൽ പരം വേറൊന്നും കൊടുക്കാനില്ല. കോടിക്കണക്കിന് പൈസ കൊടുത്താലോ അല്ലെങ്കിൽ വയറ് നിറയെ ഭക്ഷണം കൊടുത്താലോ വേറെന്തെങ്കിലും കൊടുത്താലോ ഒരു തൃപ്തിയാവില്ല. ശരിക്കും പറഞ്ഞാൽ അവര് നമ്മൾ അടുത്ത് നിൽക്കുന്ന ആ സമയം എത്ര, ഒരു മിനിറ്റ് ആണെങ്കിലും ഒരു മിനിറ്റ്, ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം, ആ നിമിഷം അവരെ ഹാപ്പി ആക്കിയിരിക്കാനും അവരെ സന്തോഷിപ്പിച്ചിരിക്കാനും നമ്മളെ വിട്ടു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പിന്നെ വളരെ പ്രയാസകരമാണ്. പക്ഷെ ഞാനതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും അത് അങ്ങനെ കൊണ്ട് ചിന്തിക്കാറുണ്ട്.
0: എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ചേട്ടന്റെ പാട്ടുകളെ പറ്റി ചോദിക്കുന്ന സമയത്ത് എല്ലാ പാട്ടുകളുടെ ബാക്കിലും ഒരു കഥയുണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ചേട്ടന്റെ പേരിനെ പറ്റി തന്നെ നോക്കുകയാണെങ്കിൽ പ്രണവം ശശി എന്നാണ്, മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ഈ ഒരു പേരിന്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ?
1: ഞാൻ ചിറ്റൂർ കോളേജിലാണ് പഠിച്ചത്. ചിറ്റൂർ കോളേജിൽ പഠിക്കാൻ പോകാൻ കാരണം സംഗീതം പണ്ട് മുതലേ പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നടന്ന ഒരാളാണ്. സിനിമ ഡയലോഗ് പോലെയൊക്കെ വരികയാണ്. പക്ഷെ അന്നത്തെ ജീവിത സാഹചര്യത്തിലൊന്നും അതിന് ഒത്തുചേർന്ന് വന്നില്ല. അപ്പൊ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ എലപ്പള്ളി സ്കൂളിലെ 10-ാം ക്ലാസ്സുകാരനായിരുന്നു ഞാൻ, പാലക്കാട് ജില്ലയിലെ എലപ്പള്ളി സ്കൂളില്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ അവിടുന്ന് നേരെ സംഗീതം പഠിക്കാൻ പറ്റിയത് ചിറ്റൂർ കോളേജാണെന്ന് മനസ്സിലാക്കി നേരെ ചിറ്റൂർ കോളേജിലേക്ക് പോകണം പ്രീ ഡിഗ്രിക്കായിട്ട്. അവിടെ പോയപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ എന്റെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഇടാൻ പോകുന്ന സമയത്താണ് എന്റെ ഒരു അധ്യാപകൻ, നീ ഏതിനാണ് അവിടെ പോ കൊടുത്തിട്ടുള്ളതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മ്യൂസിക്കിനാണ് സാർ. പറഞ്ഞു മ്യൂസിക്കിനൊക്കെ പ്രൈവറ്റ് ആയിട്ട് പോകാൻ ഒന്നും ചെയ്യണ്ടാവെന്ന് എന്റെ അപേക്ഷ ഫോം വാങ്ങി മ്യൂസിക്കിനെ ഒഴിവാക്കി അവിടെ ജോഗ്രഫിന്ന് എഴുതി വെച്ചു. അവസാനം പാട്ട് പഠിക്കാൻ വേണ്ടി പോയ ആള് ചിറ്റൂർ കോളേജിൽ ഭൂമിശാസ്ത്രം പഠിച്ചിട്ട് തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് മറ്റൊരു കഥ. പക്ഷേ അത് ഞാൻ അവസാനിപ്പിച്ചില്ല. പാട്ടിന്റെ പഠിക്കാനുള്ള ആഗ്രഹം അവസാനം ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയുണ്ടായി. അങ്ങനെ മാവേലിക്കര കുഞ്ഞുമോ മാസ്റ്ററുടെ കീഴില് പാട്ട് പഠിച്ചു തുടങ്ങി. പിന്നീട് പ്രൊഫസർ മോഹൻദാസ് സാറിന്റെ കീഴിൽ പഠിച്ചു. പിന്നെ വടിവേൽ സാറിന്റെ കീഴിൽ കുറച്ചു കാലം പഠിച്ചു. അങ്ങനെ പാട്ട് പഠിച്ചെങ്കിലും അന്ന് ഞാൻ ഷാവാലസ് ഗ്രൂപ്പിലായിരുന്നു ജോലി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പാട്ട് പഠനവും ഇതെല്ലാം അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയില്ല, അത് മുടങ്ങിപ്പോയി. അവസാനം പാട്ടുപഠിത്തം എല്ലാം ഒഴിവായി ഒഴിവായി വന്നപ്പോഴേ എനിക്കൊരു ആഗ്രഹം തോന്നി, മറ്റുള്ളവരെ പഠിക്കുന്നതോടൊപ്പം എനിക്കും പഠിക്കാമല്ലോ എന്ന് കരുതി കഞ്ചിക്കോട് ആസ്ഥാനമായിട്ട് പ്രണവം സംഗീത നൃത്ത വേദി എന്നൊരു സ്ഥാപനം ഞാൻ തുടങ്ങണം 99-ൽ. അങ്ങനെയാണ് 99-ൽ മുൻപ് തുടങ്ങി. 99-ലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. 98-നൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ തുടങ്ങി. ആ പ്രണവം സംഗീത നൃത്ത വേദിയിലൂടെയാണ് പിന്നീട് കുറച്ചു കാലം പാട്ട് പഠിച്ചെങ്കിലും അത് നടന്നില്ല. അവിടെ സംഗീത നൃത്തവും തബലയും ഗിറ്റാറൊക്കെ പഠിപ്പിക്കുന്നതിനും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അടുത്തിറക്കിപ്പെട്ട് അതും പോയില്ല. പക്ഷേ ആ ഇടയ്ക്ക് ഞാൻ ഒന്ന് ചെയ്തത് ഈ പ്രണവം എന്നുള്ള പേര് എന്റെ പേരിന്റെ കൂടെ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് വലിയൊരു സംഭവം. പിന്നീട് 2000-ലാണ് മൂത്ത മകൻ ജനിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പ്രണവത്തിന്റെ പ്രണവ് എന്നുള്ളത് മൂത്ത മകനെ പേരിട്ടു പ്രണവ്. അങ്ങനെയാണ് എന്റെ മുഴുവൻ പേര് പ്രണവം ശശി എന്നല്ല, ശശികുമാർ എന്നാണ് മുഴുവൻ പേര്. പക്ഷെ പ്രണവം ശശി എന്ന് മാത്രമായിട്ട് ജനങ്ങൾ തന്നെ ചാർത്തി തന്ന ഒരു വലിയൊരു കിരീടമാണ്, അത് ഞാൻ മാറ്റിയില്ല.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: ഈ ഓണക്കാലത്ത് നന്ദലക്ഷ് ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ബോബു നന്ദലക്ഷ് ഡിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
10: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
9: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
10: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
9: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
10: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
9: ഒന്ന് പോ മനുഷ്യ.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: കൂടെയുള്ളത് ഞാൻ ആഴ്ചയേലിക്കുട്ടിയും ന്യൂജൻ പിള്ളേരുടെ പുതുപുത്തൻ പാട്ടുകൾ പാടി നമ്മുടെ പ്രിയങ്കരനായി മാറിയ പ്രണവം ശശിയേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പതുക്കെ നമ്മുടെ ബാബുവേട്ടനിലേക്ക് ഇങ്ങോട്ട് വരാം. വീണ്ടും ഒരു സെറ്റപ്പ് അടിപൊളി പാട്ടാണ്. എപ്പോ നമ്മളൊന്ന് വൈബ് മാറ്റണം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ടാണ് ബാബുവേട്ടൻ എന്നുള്ള പാട്ട്. ആ ഒരു പാട്ടിന്റെ കഥ എന്താണ്?
12: അതൊരു കഥയുണ്ട്. അയ്യോ, അതാണ് രസകരമായിട്ടുള്ള കഥ.
11: ഓക്കെ,
12: അതേപോലെ ഗോപിസുന്ദർ സാറിന്റെ പാട്ടാണ് അത്. ആ പാട്ട് എന്നെ ഹരിനാരായണൻ ചേട്ടനാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഗോപിസുന്ദർ സാർക്ക്. ഗോപിസുന്ദർ സാർ എന്നെ നേരിട്ട് വിളിക്കുക ചെയ്തു ഒരു ദിവസം. അദ്ദേഹം വിളിച്ചത്, ഞാൻ ഗോപിസുന്ദർ ആണ്, മ്യൂസിക് ഡയറക്ടർ, നമുക്കൊരു പാട്ട് പാടണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പരിപാടിയുടെ ഒരു സീസൺ ടൈമിലാണ് സാർ എന്നെ വിളിക്കുന്നത്. പക്ഷെ ഈ പേര് എനിക്ക് അങ്ങോട്ട് ക്യാച്ച് ആയില്ല എന്റെ മനസ്സിലേക്ക്. അപ്പൊ ഞാൻ വിളിച്ച പിന്നീട് തിരിച്ചു വിളിച്ചോളാം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കി. അങ്ങനെ ഒരു 4 തവണ എന്നെ ഗോപിസുന്ദർ സാർ വിളിച്ചു എന്നാണ് ഞാനിപ്പോ പറയുന്നത്. 4 തവണ. 4-ാമത്തെ തവണ വിളിക്കുമ്പോ അദ്ദേഹത്തിന് ലേശം ദേഷ്യം വന്നോ സംശയം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം, ചേട്ടാ നമുക്ക് ആ പാട്ടൊന്ന് തീർക്കണ്ടേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴാണ് ഈശ്വര. അപ്പൊ ഉടനെ ഞാൻ, സാർ ഞാൻ നാളെ വന്നോളാം, എന്തുകൊണ്ടോ നാളെ വന്നോളാം എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ. പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. അദ്ദേഹത്തിന്റെ മാനേജർ എന്നെ വിളിക്കുന്നു, കിട്ടിയ ലൊക്കേഷൻ വെച്ച് ഞാൻ നേരെ രാവിലെ 7-7 ആകുമ്പോഴേക്കും അവിടെ ഞാൻ തൃപ്പൂണിത്തറ എത്തണം. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്റ്റുഡിയോ വെച്ചാൽ റെക്കോർഡിങ്. ഞാൻ അവിടെ എത്തിയ ശേഷം നേരെ അദ്ദേഹത്തിന്റെ വീടിന്റെ മതിലിന്റെ പുറത്ത് വന്ന് കണ്ടത് മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ എന്നിങ്ങനെ എഴുതി വെച്ചിരുന്നു. എന്റെ കണ്ണിൽ കൂടെ ഈ ലോകം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു പോയോ, ഇരുട്ട് കയറിയോ, എന്തൊക്കെയാ സംഭവിച്ചത്? എനിക്ക് ഒരു പിടുത്തമില്ല. സെക്കൻഡ് കൊണ്ട് ഞാൻ ഇല്ലാതായി പോയി, ചാരമായി പോയി. ഞാൻ വിചാരിച്ചു പോയി ഇനി എന്നെ അദ്ദേഹം ഈ 4 ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പിൽ സംസാരിച്ചത് കൊണ്ട് എന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി അടിപറ്റിക്കാനായിരിക്കും ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു. പക്ഷെ അവിടെ പോയപ്പോ കിട്ടിയ മനസ്സ് നിറഞ്ഞ സ്വീകരണം, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നമില്ല ചേട്ടാ, ചേട്ടാന്ന എന്നെ വിളിച്ചത്, ഒരു പ്രശ്നമില്ല ചേട്ടാ, നിങ്ങൾ ധൈര്യമായിട്ട് വരൂ, നിങ്ങൾ പ്രോഗ്രാം തിരക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി, അറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് സുന്ദരമായിട്ട് പാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം എന്നെ പാടിക്കുന്നത്. കോടതി സമക്ഷം ബാലൻ ബക്കി എന്നുള്ള സിനിമയിൽ, ദിലീപിന്റെ സിനിമയിലാണ് ഞാനും സിത്താരയും കൂടെ പാടിയ പാട്ടാണത്. ഞാനും സിത്താരയും പാടുന്ന ആദ്യത്തെ പാട്ടാണത്. ഞാൻ ഇതൊരു സന്തോഷം കൂടെ പറയുള്ളത്, ഞാനും സിത്താരയും പാടിയ രണ്ടും സൂപ്പർ ഹിറ്റ് ആണ്. രണ്ട് പാട്ട് പാടിയിട്ടുള്ളൂ, ഒന്ന് വന്നല്ലോ ഫീലിങ്സ് പുഷ്പ, പിന്നൊന്ന് മഞ്ഞ മഞ്ഞ ബൾബ്. അങ്ങനെയാണ് ഈ മഞ്ഞ മഞ്ഞ ബൾബിന്റെ ഒരു കഥ അവിടെ വരുന്നത്. അദ്ദേഹം അവിടെ പോയപ്പോൾ ഇപ്പൊ പാടിയത് തന്നെ ഹൈപിച്ചിലാണ് മഞ്ഞ മഞ്ഞ ബൾബുകൾ, അതിന്റെ മേലെയായിരുന്നു അവിടെ അദ്ദേഹം അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ അതിനും പാടിക്കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു പൊടിക്ക് കുറയ്ക്കാൻ ചേട്ടാന്ന് കരുതിയാണ് അദ്ദേഹം പിന്നെ വീണ്ടും ഈ ടൈപ്പില് ഈ ശ്രുതിക്ക് അത് പാട്ട് സെറ്റാക്കി. അതിന്റെ രണ്ടുപേരും പാടാൻ
11: തീർച്ചയായിട്ടും.
12: മിന്നി മിന്നി മിന്നി മിന്നി കത്തുമ്പോൾ എന്നെ നോക്കണേ, എന്നെ നോക്കണേ, എന്നെ നോക്കണേ, വഴക്കാവല്ലായിരിക്ക കത്തിരിക്ക കൂട്ട് കൂട്ട് കൂട്ട് കൂട്ട് കൂട്ട് രാവത്ത് തപ്പടിച്ച് പോരട്ടെ നിൻ പാട്ട് പാട്ട് പാട്ട് പാട്ട് പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ വർഗം ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
9: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
12: ഹായ്, നമസ്കാരം. ആശ്രയ FM-ലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.
13: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കൊപ്പം
1: കൂടെയുള്ളത് ഞാൻ ആർജി എലിക്കുട്ടിയും എന്റെ കൂടെ പാട്ടുവിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് പ്രണവും ശശിയാണ് കൂടിയുള്ളത്. അപ്പൊ എന്തായാലും പ്രണവൻ ചേട്ടാ, ചേട്ടൻ പറഞ്ഞു കുട്ടിക്കാലം തൊട്ടേ പാട്ട് പഠിക്കണം എന്നൊരു മോഹവുമായിട്ട് നടന്നിരുന്ന ഒരാളാണ് എന്നുള്ളത്. പക്ഷെ ആ ഒരു ഫസ്റ്റ് റിയലൈസേഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ കുട്ടിക്കാലത്ത്, ഏതൊരു മൊമെന്റിലാണ് ഓക്കെ എനിക്ക് പാട്ടാണ് എന്റെ ഏറ്റവും വലിയ അസെറ്റ് ആവാൻ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
2: എന്റെ കുട്ടിക്കാലത്ത് എന്റെ ആദ്യത്തെ ശ്രോതാവ് എന്ന് പറഞ്ഞ എന്റെ അമ്മയാണ്.
1: ഓക്കെ,
2: അമ്മ അമ്മയുടെ കൂട്ടുകാരിയുണ്ട് പാർവതി ചേച്ചി എന്ന് പറയും. ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചു വരുത്തി ഒരു പാട്ട് പാടിക്കുമായിരുന്നു. അതായത് അന്ന് എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ, ഇങ്ങനെ ഒരു പാട്ടില്ല
1: എഴുത്തുപാട്ട്,
2: കത്തുപാട്ട്. ഈ കത്തുപാട്ട് ഇപ്പൊ കുറച്ച് വരികളൊക്കെ മറന്നുപോയി. അന്ന് എന്നെ കണ്ട് എപ്പോഴും ഇങ്ങനെ വെറുതെ, അത് ഒരു പഴയ ആ കാലത്തെ ഒരു രസമുള്ള പാട്ടായിരുന്നു. ഇത് രണ്ടുപേരും കേൾക്കാനായിട്ട് എപ്പോഴും നാലുപേരും എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നു. അങ്ങനെയാണ് ഒരു പാട്ടുകാരൻ അവിടെ ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞു എന്റെ കഴിവുകളോ മനസ്സിലാക്കി എന്നെ പാട്ടിന്റെ വഴിക്ക് വിടാനോ അല്ലെങ്കിൽ പാട്ടിന്റെ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല അന്ന്. എങ്കിലും എന്നെ കാണുമ്പോഴൊക്കെ പാട്ടുപാടാനുള്ള ഒരു അവസരം അമ്മ അങ്ങനെ ഒരുക്കുമായിരുന്നു. ആരെങ്കിലും വന്നാൽ പാട്ട് പാട് പാട്ടുപാടെന്ന് പറയും. പിന്നീട് ആ പാട്ട് ആണ് പിന്നീട് എന്നെ നാട്ടും പുറത്ത് എന്നെ കണ്ടു കഴിഞ്ഞാല് ശശി വന്നിട്ടുണ്ട് നമുക്കൊരു മോണറ്റും ഒരു പാട്ടും കേൾക്കാൻ
1: പറയാൻ.
2: അങ്ങനെ പതുക്കെ പതുക്കെ നാട്ടും പുറത്തൊക്കെ ഒരു പാട്ടുകാരൻ മോണക്റ്റുകാരനായി മാറി. പിന്നീട് പത്താം ക്ലാസ്സിൽ എൽപിഡി സ്കൂളിൽ പോയപ്പോഴ് അവിടെ ഒരു ശ്രീവിശാലം കോളേജ് എന്നൊരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു. ആ പാരലൽ കോളേജിൽ വെച്ചാണ് ശരിക്കും ഞാനൊരു പാട്ടുകാരനായിട്ട് തിരിച്ചറിയപ്പെടുന്നത്, മാറുന്നത്. അവിടെ വെച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലൊരു മത്സരം നടക്കണം. അതില് എന്റെ കൂടെ ഇരുന്ന ഒരു മുരളി പറഞ്ഞൊരു കൂട്ടുകാരൻ പറയുകയാണ്, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശശി ഒരു പാട്ട് പാടും. ഞാൻ പാട്ട് പാടുന്ന അറിഞ്ഞത് കൊണ്ടൊന്നുമല്ല, എന്നെ കുടുക്കിയതാണ് ഈ മുരളി.
1: സത്യം
2: പറഞ്ഞാൽ മുരളിക്കൊന്നും ഞാൻ പാട്ട് പാടുന്ന അറിയയില്ല. അദ്ദേഹം പറഞ്ഞു ആരാണോ തോൽക്കുന്നത് അവര് പാടും എന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികൾ ജയിച്ചു, ഞങ്ങൾ തോറ്റു. ആൺകുട്ടികൾ അവസാനം ഇവൻ പറഞ്ഞത് എന്നെ കൊണ്ട് പാട്ട് പാടുന്ന അവര് ഞാനിപ്പോ പാടി ആകെ വല്ലാത്തൊരു അവസ്ഥയിലാവുന്ന കരുതിയും കൂടിയാണ് എന്നെ കുടുക്കിയാണ് അവര് ചെയ്തത്.
1: പക്ഷെ
2: അവരെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ആ സമയത്ത് നീരാടുവാൻ നിലയിൽ നീരാടുവാൻ എന്നൊരു പാട്ടിന്റെ ഒരു പാടി. എല്ലാവരും ഞെട്ടിപ്പോയി, ശശി പാട്ട് പാടുമായിരുന്നോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അന്ന് മുതലാണ് ഞാനൊരു സദസ്സില് ഒരു സഭയില് ആദ്യമായിട്ട് പാടുന്നത് ശ്രീവിശാലം കോളേജിന്റെ അവിടെ വെച്ചിട്ടാണ്. ആ ഒരു കുട്ടികൾക്ക് മുന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ പാടുന്നത്. പിന്നീട് വേദിയിൽ ആദ്യമായിട്ട് ഞാൻ പാടുന്നത് വീട്ടിനടുത്ത് മലയങ്കാവ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഭഗവതി പാട്ടുത്സവം നടക്കുന്ന ഒരു വേദിയിലാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. അന്ന് സ്റ്റേജിൽ കയറിയ ഒരു പാട്ട് പാടിയത് വനശ്രീ മുഖം നോക്കി വാൽക്കണ്ണെഴുതു നീ എന്നുള്ള പാടുന്നത്. വനശ്രീ മുഖം നോക്കി വാൽക്കണ്ണെഴുതു നീ പനിനീർത്തടാകം ഒരു പാലപാത്രം. ഈ ഒരു പാട്ട് നമ്മുടെ കൃഷ്ണചന്ദ്രൻ പാടിയ പാട്ട് രംഗം സിനിമ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
4: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇരുട്ടിന്റെ ലോകത്തെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് തോൽപ്പിച്ച അതുല്യ പ്രതിഭ. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വേറിട്ട ശബ്ദ മാധുര്യം കൊണ്ടും ഗായത്രി വീണയിലെ മാന്ത്രിക വിരലുകൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഗീത ലോകത്തെ മാസ്മരിക വിസ്മയം. വൈക്കം വിജയലക്ഷ്മി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 24 വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: FM 90 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ. ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ ഓണവും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോടും പാട്ടോടും.

0: പാടി കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ചുകൊണ്ട് കൂടെയുള്ളത് പ്രണവം ശശിയേട്ടൻ. നമ്മുടെ സിനിമാ പാട്ടുകളെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ നമുക്കറിയാം ഒരു ഫോക്ക് സിംഗർ ആണ് ബേസിക്കലി ശശിയേട്ടൻ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോഴത്തെ ഒരു ജനങ്ങളുണ്ട്, അപ്പോഴത്തെ ഒരു ക്രൗഡിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വേണം നമ്മൾ ഈ നാടൻ പാട്ടുകൾ അവതരിപ്പിക്കാനായിട്ട്. കാരണം നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം ഇപ്പോഴത്തെ ക്രൗഡിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒരു പ്രിപ്പറേഷൻസ് നടത്താറുള്ളത്?
1: പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണഗതിയിൽ, ഞാൻ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശത്തുള്ള ഒരാളാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ എന്റെ നാടൻ പാട്ടിലൊക്കെ തമിഴ്നാടിന്റെ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാവും. തെക്കും വടക്കും പടിഞ്ഞാറൊക്കെ കിടക്കുന്ന നാടൻ പാട്ടുകാരും മരം, പറ, തുടി അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞാന് തകിൽ, ഇപ്പോഴാണ് തെക്കും വടക്കൊക്കെ തകിൽ ഉപയോഗിക്കുന്നത്, പണ്ട് മരവും പൊറ്റിയും അതൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഞാനിവിടെ തമിഴ്നാടിന്റെ ഉപകരണങ്ങളായ ചെറുവാദ്യങ്ങളായ തകില്, പമ്പ, ഉറുമി, ഉടുക്ക് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് എന്റെ പണ്ട് കാലത്ത് ഞാൻ പരിപാടി ചെയ്തിരുന്നത്. അത് പിൻപറ്റി പിന്നീട് പല ആളുകളും അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ബാക്കിയുള്ള നാടൻ പാട്ട് സംഘങ്ങളൊക്കെ തകിലിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നീട് വീണ്ടും ഞാൻ പുതിയ ഓരോ വർഷങ്ങൾ വരുമ്പോഴും നമ്മൾ പാട്ടുകളിലും കളികളിലും അവതരണങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അത് കുറച്ചു കാലം തുടർന്നതിന് ശേഷം എലിക്കുട്ടി പറഞ്ഞ പോലെ ശരിക്കും ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞാൻ കീബോർഡും ഗിറ്റാറും വയലിനൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം പാട്ടുകളിലും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. പഴയതുപോലെ തന്നെ എത്ര വലിയ സുഹൃത്തായാലും ഒരു പാട്ട്, ഒരാളുടെ പാട്ട് അഞ്ചു തവണയൊന്നും ഒരാൾ കേട്ടോണ്ടിരിക്കില്ലല്ലോ, വ്യത്യാസം ഉണ്ടാക്കണ്ടേ. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ കീബോർഡ് ഉപയോഗിക്കുന്നുണ്ട്, ഗിറ്റാർ ഉപയോഗിക്കുന്നുണ്ട്, ഡ്രം കിറ്റ് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിനും എല്ലാം ഉപയോഗിക്കില്ല. ഏത് പാട്ടിനാണോ അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടത് അതിന് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഉപകരണം, അല്ലെങ്കിൽ പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശ്രോതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് മിക്കവാറും എന്റെ പാട്ടുകൾക്ക് എല്ലാ പാട്ടും ഉപകരണങ്ങളും ഉപയോഗിക്കേണ്ടി വരും. കാരണം ഞാനൊക്കെ തമിഴ്, ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാടിന്റെ പാട്ട് പറയുമ്പോൾ ചില പാട്ടുകളൊക്കെ തമിഴ് പാട്ടുകളൊക്കെ നമ്മൾ പാടും. അത് ചിലപ്പോ അതിന്റെ പാട്ട് ഒരു രണ്ടുപേര് പാടിത്തരാം. ഓ നമോ നാരായണായ വാൻകറുപ്പ മേഘവർണ തടിച്ച മീശയും പിടിത്താരുവാളും കൊണ്ട് ഇരുപ്പവരെ ഇളുത്തും അടിപ്പവരെ അടുത്തും എൻ കാലടിയിൽ പോടുവായി.

തരത്തിലുള്ള ഫാസ്റ്റ് നമ്പറും നമ്മുടെ വോയിസും വെച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ സമയത്തും ഞാൻ പുതിയ പാട്ടുകളും പുതിയ പരീക്ഷണങ്ങളും ഒരുക്കാറുണ്ട്. ഇതിലൊരു വ്യത്യാസം കൂടെ ഞാൻ പറയട്ടെ, അത് ശ്രോതാക്കൾക്കും എല്ലാവർക്കും അറിയുന്നതിനും കൂടെ പറയാണ്. ഇത് ഞാൻ പരിപാടികളിൽ ആളുകളെ പുള്ളിയാൻ വേണ്ടി മാത്രമേ ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ കുട്ടികളെ, പുതുതലമുറയിൽപ്പെട്ടവരെ പാട്ട് പഠിപ്പിക്കുകയോ പരിശീലിപ്പിക്കുകയോ അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഏത് പാട്ടിനാണോ ഏത് ഉപകരണം വേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ശേഷമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലായിരിക്കും അത് പോവുക. അതുകൊണ്ട് ഉടുക്കുപാട്ടിന് ഏത് പാട്ടാണ് ഉപയോഗിക്കേണ്ടത്, ആ ഉടുക്ക് ആ ഉപകരണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും. മാരിയമ്മൻ പാട്ടിന് ഏത് പാട്ടാണ് വേണ്ടത്, ആ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് വേണ്ടത്, അത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഓരോ തരത്തിലും ഉപയോഗിക്കുന്ന പാട്ടുകൾക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് പുതിയ പഠിതാക്കൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ളൂ. അങ്ങനെയും കൂടെ ഒരു വ്യത്യാസം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്.

0: പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: എങ്ങോട്ടാ പോകേണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
2: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.

0: ന്യൂജൻ പിള്ളേരുടെ പുതുപുതൻ പാട്ടുകൾ പാടി നമ്മുടെ പ്രിയങ്കരനായ മാറിയ പ്രണവം ശശിയാണ് കൂടെയുള്ളത്. ഇപ്പോ ചേട്ടൻ നേരത്തെ പറയുകയുണ്ടായി, ചന്ദനപുട്ടിന്റെ എന്നുള്ളൊരു പാട്ടാണ് ആദ്യമേ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടെന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ വരികൾ മറ്റൊരാൾ എഴുതിയൊരു വരികളായിരുന്നു, ചേട്ടന് കളഞ്ഞു കിട്ടിയ ഒരു പാട്ടാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഒരു വോയിസ് മാത്രമല്ല, നമ്മുടെ ഒരു ഇമോഷൻ കൂടി ആ ഒരു വരികൾക്കും ആ ഒരു സംഗീതത്തിനും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോ പേഴ്സണലി നമ്മൾ എഴുതാത്ത പാട്ടുകളിലേക്ക് എങ്ങനെയാണ് ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയാണ്?
1: നമ്മളൊരു പാട്ടിന്റെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുമ്പോൾ കേൾക്കുമ്പോ തന്നെ ആ പാട്ടിന്റെ അർത്ഥവും വരികളും അതിന്റെ കഥാസന്ദർഭവും അല്ലെങ്കിൽ വരികളിലെ അർത്ഥങ്ങൾ നമ്മളൊരു കഥയാക്കി മാറ്റി മനസ്സിലേക്ക് ആദ്യം ആവാഹിക്കും. അപ്പോ അത് മനസ്സിലാവും, നമ്മളൊരു ആ പാട്ടിലുള്ള ഒരു കഥാപാത്രമായി നമ്മൾ മാറും. മാറിക്കഴിയുമ്പോൾ അറിയാതെ തന്നെ, അത് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല, അറിയാതെ തന്നെ നമ്മൾ അതിലൊരു ഭാഗമായി കഴിഞ്ഞാല് പിന്നെ വരുന്ന വാക്കുകളൊക്കെ നമ്മുടെ തൊണ്ടയിൽ നിന്നായിരിക്കില്ല, നമ്മുടെ ആത്മാവിൽ നിന്നായിരിക്കും വരിക. അപ്പൊ അത്തരത്തിലാണ് എനിക്ക് പല പാട്ടുകളും പാടി പ്രതിഫലിപ്പിക്കാനായിട്ട് പറ്റുന്നത്. അതാണ് ഈ ചന്ദനപ്പൊട്ടൊക്കെ ഇത്രത്തോളം ആളുകൾ നെഞ്ചിലേറ്റ് വെക്കാനുള്ള കാരണം, അന്ന് പാടിയ പാട്ടുകളുടെ ആ പാട്ടിൽ ജീവിച്ചായിരുന്നു ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്. അതാണ് അതിന്റെ ഒരു, പല നടന്മാരും പറയാറില്ലേ ഞാൻ ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു, അതുപോലെ എനിക്കും പറയാൻ പറ്റും. പാട്ടുകളിലെ അർത്ഥങ്ങളിലും വാക്കുകളിലും നമ്മളും അതിലൊരു പിന്നെ ഭാഗമായി നിന്നുകൊണ്ട് അലിഞ്ഞു ചേർന്നുകൊണ്ട് പാടാൻ കഴിയുമെങ്കിൽ ആ പാട്ടിന് ജീവൻ നൽകാനും ആ പാട്ട് എത്രമാത്രം ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് വലുത്. അതാണ് കലാമണിച്ചേട്ടന്റെ ഒക്കെ പാട്ടുകൾ ഏത് പ്രായക്കാരനെയും, അദ്ദേഹം പറയുന്ന പാടുന്ന പാട്ടുകൾ അദ്ദേഹം വലിച്ചു നീക്കിയിട്ട സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരിക്കലും ആ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരാൾക്കും കഴിയില്ല, കാരണം അത്രമാത്രം മനോഹരമായ തൊണ്ടയും ആലാപന ശക്തിയും അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിയുള്ള വരികളും പാട്ടുകളും ഒക്കെ ഒരിക്കലും ഒരാൾക്കും പാടി പ്രതിഫലിപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒക്കെ വിജയിച്ചതും ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതും അതുകൊണ്ടാണ്.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
6: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻ പാട്ടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച് പിന്നീട് നിരവധി നാടൻ പാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏലക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസിദ്ധ ചാലക്കുടി, ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: എന്റെ കൂടെ പാട്ട് വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് പ്രണവും ശശിയാണ് കൂടിയുള്ളത്. അതുപോലെ തന്നെ ചേട്ടാ, നേരത്തെ പറയുകയുണ്ടായി സിത്താര ചേച്ചിയുടെ കൂടെ പാടിയ രണ്ട് പാട്ടുകളും ഇപ്പൊ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട പാട്ടുകളാണ് എന്നുള്ളത്. ഓരോ പാട്ടിന്റെ ബാക്കിലുള്ള സ്റ്റോറികളും ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫീലിംഗ്സ് പാട്ടിനെ പറ്റി ഇതുവരെ ഒരു രണ്ടക്ഷരം പറഞ്ഞില്ലല്ലോ എന്ന് എന്നോട് എല്ലാരും ചോദിക്കത്തില്ലേ? അപ്പൊ ആ പാട്ടിനെ കൂടി പറ്റി പറയൂ.
1: തീർച്ചയായിട്ടും പറയൂ. ആ പാട്ടിന്റെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാല്, ആ പാട്ട് എന്നെ ഒരു ദിവസം വിളിക്കുകയാണ്. എന്നെ അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ആവേശത്തിലെ പാട്ട് സൽപുത്രം പിറന്നാലെന്നുള്ള പാട്ടിന്റെ പിൻപറ്റിയാണ് ഈ പാട്ടുകളൊക്കെ വരുന്നത്. അപ്പൊ ആ പാട്ട് ഒരു ദിവസം എന്നെ ചെന്നൈയിൽ നിന്ന് വിളിക്കുകയാണ്. എന്നെ പറയും, തമിഴിലാണ് അവർ സംസാരിക്കുന്നത്, വരാൻ മുടിയുമാണാ ചെന്നൈക്ക് ഒരു പാട്ട് എടുക്കുന്ന വര മുടിയുമ്മ. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞ് പോവാണ് ഞാൻ. അപ്പൊ ഞാൻ ചെന്നൈക്ക് പോകുന്ന എപ്പോഴും ഞാൻ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്നെ വിളിക്കുമ്പോഴും ഞാൻ അവരോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാറുള്ളത്, സാർ ഞാൻ ബിലോങ്സ് ടു ഫോക്ക് മേഖല, അതുകൊണ്ട് സോറി പ്ലീസ് എനിക്ക് നേരത്തെ തന്നെ ദയവ് ചെയ്ത് ഒന്ന് ട്രാക്ക് അയച്ചു തരണം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോ അപ്പൊ എല്ലാവരും അയച്ചു തരും, എല്ലാവർക്കും രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെ പാട്ടയച്ചു. അപ്പൊ ഞാൻ തുടർന്ന് പാടി സെറ്റായ ശേഷം ഇംപ്രൊവൈസേഷൻ ഒക്കെ ചെയ്ത് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അധികം താമസമില്ലാതെ വേഗം പാടിയെടുക്കാനും പറ്റും. ആ ഒരു സൂത്രത്തിനാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ ഈ സിനിമക്കാരോട് പറഞ്ഞപ്പോഴും ചെന്നൈക്കാരോട് പറഞ്ഞപ്പോഴും അവര് പറഞ്ഞു, തരം മുടിയാത് വാക്ക്. അതോടുകൂടി എന്റെ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി, ഞാൻ
0: കോൺഫിഡൻസ് അങ്ങോട്ട് പോയി,
1: കോൺഫിഡൻസ് അങ്ങോട്ട് പോയി. അതാണ് എക്സാക്ട് വാക്ക്. ഞാൻ ഇനിയിപ്പൊ എന്താ ചെയ്യാ, എനിക്ക് ഒന്നും പിടുത്തം കിട്ടില്ല. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് നോക്കി, അപ്പൊ ഒരു തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ പോവാണ്. ഞാൻ പോയി ചെന്നൈയിൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ പിക്ക് ചെയ്യാൻ അവര് വണ്ടി വന്നു. ഞാൻ അത് വണ്ടി കയറിയിരിക്കുന്നപ്പോൾ ഡ്രൈവർ എന്നോട് പറയാണ്, അണ്ണാ നിങ്ങൾ വന്ന് കേരളവാ, കേരളത്തിലെ ആളാണോ ചോദിച്ചാ. അപ്പൊ ഞാൻ കേരളത്തിലെ ആളാണ്, ശരി പാട്ട് പാടാനാണ് പോണത് എന്നൊക്കെ പറഞ്ഞപ്പോ, ഇന്നലെ ഒരു ഫീമെയിൽ സിംഗർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അവരും സിനിമയ്ക്ക് വേണ്ടിയേ പാടിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെന്ന് പറഞ്ഞപ്പോ ഒരു മലയാളിയാണ് പറഞ്ഞു. അപ്പൊ ആ മലയാളിയുടെ ഫോട്ടോ കാണിച്ചു, ഇവൻ അവരും കൂടി എടുത്ത ഫോട്ടോ എനിക്ക് കാണിച്ചു നോക്കുമ്പോ അത് സിത്താരയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, സിത്താരയാണെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് എന്ന് കരുതി ഞാൻ. അവസാനം ഞാൻ ചോദിച്ചു, അപ്പൊ ഇത് എന്താ പടം തെരിയുമാ? ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചു. അപ്പൊ അവനോട് പറഞ്ഞു, അപ്പൊ ഉങ്ങൾക്ക് പടം ഏതിന്റെ തെരിയാതാ? അപ്പൊ എനിക്ക് അറിയില്ല പറഞ്ഞു. അയ്യോ അണ്ണാ, അത് വന്ന് പുഷ്പ ടു സോങ് പറഞ്ഞു. എന്റെ അമ്മോ, ഞാൻ ആകെ. അപ്പോഴും നമ്മുടെ ഗോപിചന്ദ്രൻ സാറിന്റെ ഒരു സീൻ ഓർമ്മ വന്നു. ഇവിടെ ഞാൻ കാറിൽ ശരിക്ക് എന്താ പറയാ, അൺകോൺഷ്യസ് ആയി ശരിക്ക് ആകെ പോയി. ആകെ ഒരു പുക എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈശ്വരത്ത് എന്താ സംഭവിക്കാൻ പോണത്, എന്താ ചെയ്യാൻ പോണത് എന്നും ഒരു പിടുത്തമില്ല. അവസാനം ഞാൻ എയർപോർട്ടൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് പടം ഇട്ടത് ഫോട്ടോ ഇട്ടത് ഒക്കെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത്, ഞാൻ എവിടേക്കാ പോകേണ്ടത് ആരും അറിയേണ്ടെന്ന് പറഞ്ഞു. അവസാനം ഞാൻ സ്റ്റുഡിയോ എത്തി. സ്റ്റുഡിയോ എത്തപ്പോഴാണ് സ്റ്റുഡിയോ സാലിഗ്രാമത്തിലുള്ള സ്റ്റുഡിയോ ചെന്തിൽ സ്റ്റുഡിയോ സൗണ്ട് എഞ്ചിനീയർ എത്തിക്കുന്നു. അദ്ദേഹം വന്നിരുന്നു, വർത്താനം പറഞ്ഞു. അപ്പൊ ആരാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറയുക? അപ്പൊ എസ് പി അഭിലാഷ് എന്നാണ് ഒരാൾ വരുന്നു പറഞ്ഞു. ഈ എസ് പി അഭിലാഷ് ആരാണെന്നുള്ളത് റെക്കോർഡിംഗ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എസ് പി ബാലസുബ്രഹ്മണ്യ സാറിന്റെ അനന്തരവനാണെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. അതും ഞെട്ടിപ്പോയി. അവസാനം ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തോടൊപ്പം. അദ്ദേഹം എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നു. സ്റ്റുഡിയോ കാത്ത് വന്നതും നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ പാട്ട് കേൾക്കണം പറഞ്ഞു. പാട്ട് കേൾക്കണം പറഞ്ഞു സ്റ്റുഡിയോ കാത്ത് അത് കൺസോളിലിരുന്ന പാട്ട് കേട്ടപ്പോഴ് ഞാനിത് പാടാൻ കഴിയുമോ തോന്നി. എനിക്ക് ആദ്യം ഉണ്ടായ സംശയം വളരെ സിൻസിയർ ആയിട്ട് പറയാണ്, എനിക്കിത് പാടാൻ കഴിയുമോ ഈശ്വര എന്ന് തോന്നി. അപ്പൊ ഞാനത് എഴുതിയിട്ടുള്ളത് നമ്മുടെ സിജു തുറവൂറാണ്, അതിന്റെ മലയാളം വേർഷൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ സിജു ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, അതൊക്കെ പാടാൻ പറ്റും പറഞ്ഞു. അവസാനം ഞാൻ കേട്ടപ്പോഴും അതിന്റെ പ്ലാൻസും അതിന്റെ ഹൈപിച്ചൊക്കെ കേട്ടപ്പോ പണി കിട്ടി തന്നെ വിചാരിച്ചു. അവസാനം രണ്ടും കൽപ്പിച്ച സ്റ്റുഡിയോ കയറി. സ്റ്റുഡിയോ കയറിയപ്പോഴും പിന്നെ നമ്മളെ പ്രേതം ബാധിച്ച പോലെ, പിന്നെ ഒരു വേറെ ലെവലായിരുന്നു. ഞാൻ ആ പാട്ട് പാടി തകർത്തു കൊടുത്തു. അവര് ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി, ഗംഭീരായി, ഉഷാറായി എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ പാടിയ ആ പിച്ച് മഞ്ഞ മഞ്ഞ ബൾബിനേക്കാളും മേലെയുള്ള കിടക്കുന്ന ഒരു പിച്ചായിരുന്നു. ഇപ്പോഴും സ്റ്റേജിൽ പാടാൻ എനിക്കത് പേടിയാണ്, കാരണം ഭയങ്കര ഹൈപ്പിച്ചാ, ഒരു രക്ഷയില്ലാത്ത ഹൈപ്പിച്ചാ. പക്ഷെ അത് പാടിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പുഷ്പാട്ടുവിന്റെ ഒരു കഥ. പിന്നീട് ദേവിശ്രീ പ്രസാദ് സാറാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം തന്നെ വേറൊരു മലയാളം തമിഴ് പടം ധനുഷിന് ഒരു കുബേര എന്നുള്ള സിനിമ ചെയ്തിരുന്നു. അതിൽ ഞാൻ പോയിവാ നൻപ എന്നുള്ളൊരു പാട്ട് ഞാൻ പറഞ്ഞു. അത് സിഞ്ചു ആണ് എഴുതിയത്. പോയിവാ പോയിവാ പോയിവാ പോയിവാ നൻപാ എന്നൊരു പാട്ട് മലയാളത്തില് ഞാനാണ് പാടിയത്.
0: ഫീലിംഗ്സിന്റെ ഒരു രണ്ടുപേര് പാടി തരാമോ?
1: പിന്നെന്താ, മല്ലികവാണന്റെ അമ്പുകളോ കണ്ണുനത്തുമ്പുകളോ അമ്പിളിപ്പൂനിലാമ്പുകളോ പുഞ്ചിരി തുമ്പികളോ മുല്ല മലർമണി ചെണ്ടുകളോ നിമ്മണി ചുണ്ടുകളോ തെന്തെരഞ്ഞെത്തുന്ന വണ്ടുകളോ പുങ്കിന തുണ്ടുകളോ വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: അടിപൊളി ഓണം ഓഫേഴ്സുമായി റൂബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 399 rupees. ബ്യൂട്ടാത്തോയിൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോടുകൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലം, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: പാട്ടുപാടി കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിച്ചുകൊണ്ട് കൂടെയുള്ളത് പ്രണവം ശശിയേട്ടൻ. ശശിയേട്ടാ, പേഴ്സണലി ശശിയേട്ടനെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടുകളാണ് ഇഷ്ടമുള്ളത്?
7: സാധാരണഗതിയിൽ എനിക്കിങ്ങനെ ഈ ഒരു സൈലന്റ് പാട്ട് ഞാൻ അത്രത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് ആളുകളായിട്ട് ഇങ്ങനെ ഇടപഴകി പാടാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവരെ കളിപ്പിച്ചുകൊണ്ട്, അവരെ ചിരിപ്പിച്ചുകൊണ്ട്, അവരെ കമന്റ് ചെയ്തുകൊണ്ട്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, അങ്ങനെയൊക്കെ പാടുന്ന പാട്ടുകൾ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ ഞാൻ മിക്കവാറും ആളുകളായിട്ട് ഇടയ്ക്കൊക്കെ നിന്ന് പാടും. പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് ഞാൻ പാടുക. നമ്മുടെ വടക്കൻ ജില്ലകളിലെ ഭാഗത്തേക്കൊക്കെ അധികം മാപ്പിളപ്പാട്ടുകളാണ് ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. അപ്പൊ ഞാൻ മാപ്പിളപ്പാട്ടുകളുടെ ഒരു ചെയിൻ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് കുറെ പാട്ടുകൾ. എല്ലാത്തിന്റെ ഈ രണ്ടുപേര് ചേർത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ആരെങ്കിലും ഒരു മണവാളനോ മണവാട്ടിയൊക്കെ ഇരുത്തി ഒരു ഒപ്പനയൊക്കെ പാടി അങ്ങനെ ചെയ്യും. ഇപ്പോ തനി നാടൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മണിച്ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഇങ്ങനെ പാടും, അദ്ദേഹത്തിന്റെ ചെയിൻ സോങ് പാടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടും. ഇനിയിപ്പോ പാലക്കാട്ടിലെ തന്നെ ചില പ്രദേശങ്ങളിൽ വരുമ്പോൾ പൊറാട്ടങ്ങളി പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയാണ് എന്റെ പാട്ട്. കാടും മലകളെന്നുള്ള പാട്ട് ഉണ്ട്, മാണിക്കല്ലുണ്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, അത് പാടിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് അവർക്ക് ആറ്റാകുന്ന രീതിയിൽ ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ ഫാസ്റ്റ് നമ്പർ, അല്ലെങ്കിൽ ചിലപ്പോഴും സൈലന്റ് സോങ് ഈ ചന്ദനപ്പൊട്ടിന്റെ ഒക്കെ പാടാൻ പറയും. അപ്പോ ചന്ദനപ്പൊട്ടിന്റെ എന്നുള്ള പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊള്ളാം. സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഏത് പാട്ടും പാടാൻ താല്പര്യം ഉണ്ടെങ്കിലും കുറച്ച് ഫാസ്റ്റ് നമ്പർ ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നുണ്ട്.
6: അപ്പൊ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ സുഷിൻ ചേട്ടന്റെ കൂടെയും ഗോപി സുന്ദർ സാറിന്റെ കൂടെയും ദേവിശ്രീ പ്രസാദ് സാറിന്റെ കൂടെയും ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട ഒരാളായി മാറിയിരിക്കുകയാണ് ശശിയേട്ടൻ. ഇനി ആരുടെയെങ്കിലും കൂടെ ഡ്രീം പ്രോജക്ട് സ്വപ്നം കാണുന്നുണ്ടോ?
7: എനിക്ക് മോഹൻലാൽ സാറിന്റെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമയിൽ ഞാൻ പുഷ്പ 2 ഒക്കെ ഇന്റർനാഷണൽ ലെവലുള്ള ഒരു സ്റ്റാറിന്റെ കൂടെയാണ് പാടിയത്. അദ്ദേഹത്തിന്റെ സിനിമയിലാണ് പാടിയത്, അല്ലു അർജുന്റെ. അത് നമ്മുടെ മലയാളത്തിലെ, കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒരു പടത്തിലേക്ക് ഒരു പാടുന്ന വല്ലാത്തൊരു ആഗ്രഹമുണ്ട്.
6: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു സ്വപ്നം തീർച്ചയായിട്ടും നടക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുകയാണ്.
7: എനിക്കിട്ട് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ഫാസ്റ്റ് നമ്പറിന്റെ കാര്യം സംസാരിച്ച് വന്നപ്പോഴേ എനിക്ക് അങ്ങനെ ഫാസ്റ്റ് നമ്പർ തന്നിട്ടുള്ള ഒരാളാണ് CS Sam പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം കൊണ്ടൽ എന്നുള്ള സിനിമയിൽ ഒരു പാട്ട് ഇതുപോലെ ഫാസ്റ്റ് നമ്പർ എനിക്ക് അദ്ദേഹമാണ് എനിക്ക് തന്നിട്ടുള്ള പാട്ടുകൾ. അദ്ദേഹത്തൊക്കെ എന്റെ ഒരു ഇത് അറിഞ്ഞുകൊണ്ടാണ് തോന്നുന്നു അദ്ദേഹം കുറെ സിനിമകൾ എനിക്ക് ഈ ഫാസ്റ്റ് നമ്പർ തന്നത്. ഈ കൊണ്ടൽ എന്നുള്ള സിനിമയിൽ ചുളമടിക്കട തളമടിക്കട എന്നൊരു പാട്ടുണ്ട്, ഒരു ഉഷാറു പാട്ടാണ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞു പോലും വലിയ സങ്കടമാണ്. അതുകൊണ്ടാണ് വളരെ ഇടയ്ക്കൊന്നും നിർത്തി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്.
6: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഒരുപാട് വിശേഷങ്ങൾ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നതിലും. അപ്പം എന്തായാലും ഓണത്തിന്റെ ആശംസകൾ കൂടി അറിയിക്കുകയാണ്. സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
7: ഒരുപാട് സന്തോഷം എന്നെ പാട്ടുകൾ കേൾക്കാനും പാടിപ്പിക്കാനും പറയാനും എന്റെ വിശേഷങ്ങൾ അറിയാനും എന്നെ വിളിച്ചതിൽ ഒരുപാട് നന്ദിയിരിക്കുന്നു. പ്രേക്ഷകരോട് എന്റെ ഇഷ്ടം അറിയിക്കുന്നു. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട എലിക്കുട്ടിക്കും ഓണാശംസകൾ ശാന്തി, സന്തോഷവും സമാധാനം നിറഞ്ഞാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
3: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസ്യ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
7: ഹായ്, നമസ്കാരം. ആശ്രയ FM-ലെ എല്ലാ പ്രേക്ഷകർക്കും
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: രാത്രിക്ക് എപ്പോഴും സത്യങ്ങളുടെ മുഖമാണ്. പകലിലെ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറച്ചു വെക്കുന്ന പല സങ്കടങ്ങളും ഈ ഇരുട്ടിലാണ് നമ്മെ തേടിയെത്തുന്നത്. സ്നേഹമെന്ന് പറയുന്നത് ഒരു നദിയാകണം, തനിയെ ഒഴുകി വരുന്ന ഒരു നദി. അതിനായി യാചിക്കേണ്ടി വരുമ്പോൾ അവിടെ അതിന് ജീവനില്ലാതാകുന്നു. എനിക്കൊരൽപ്പം സ്നേഹം തരുമോ എന്ന് ചോദിച്ച് നീളുന്ന കൈകളിൽ വീഴുന്നത് ഒരിക്കലും സ്നേഹമല്ല, മറിച്ച് കേവലം സഹതാപം മാത്രമാണ്. അർഹിക്കാത്തവരിൽ നിന്നും സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ നാം നടന്നത് തീരാത്ത വേദനകളുടെ വിത്തുകളാണ്. സ്വയം ചെറുതായിക്കൊണ്ട് മറ്റൊരാളുടെ കാൽക്കീഴിൽ സ്നേഹത്തിനായി കാത്തുകിടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, അതൊരിക്കലും ഉണങ്ങാത്ത ഒരു വലിയ വിലാപത്തിൻ്റെ തുടക്കമാണെന്ന്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലപ്പോഴും നമ്മൾ ഒരാളിൽ നിന്ന് ഒരു മറുപടിക്കായി, ഒരു നോട്ടത്തിനായി, അല്ലെങ്കിൽ ഒരു ചെറിയ സന്ദേശത്തിനായി വല്ലാതെ കൊതിക്കും. നമ്മുടെ കണ്ണുനീർ കണ്ടാൽ അവരുടെ മനസ്സ് മാറുമെന്നും അവർ നമ്മളെ സ്നേഹിക്കുമെന്നും നാം വെറുതെ വിശ്വസിക്കും. എന്നാൽ സ്നേഹമെന്നത് ആരും ആർക്കും വെച്ചു നേടുന്ന ഒരവതാരമല്ലോ. യാചിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ഒരിക്കലും ആയുസ് ഉണ്ടാകില്ല. നമ്മൾ നമ്മളെ തന്നെ മറന്ന് നമ്മുടെ ആത്മാഭിമാനം മാറ്റിവെച്ച് സ്നേഹത്തിനെ കെഞ്ചുമ്പോൾ ആ ബന്ധത്തിൽ നമ്മൾ വെറുമൊരു ശല്യമായി മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടാത്ത സ്നേഹം നമ്മൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുമ്പോൾ തിരികെ ലഭിക്കുന്ന മുറിവുകൾ പിന്നീട് ഒരിക്കലും ഉണങ്ങാത്ത നിലവിളികളായി നമ്മുടെ ഉള്ളിൽ അങ്ങനെ കിടക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: Josh, Minima.
1: Ah.
0: So beautiful.
1: He is very beautiful.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ ലോകത്തിൽ പ്രതീക്ഷകളാണ് നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. നമ്മളൊരാളെ ജീവനതുല്യം സ്നേഹിക്കുമ്പോൾ തിരിച്ച് അത്ര തന്നെ സ്നേഹം നമ്മളും ആഗ്രഹിച്ചു പോകും. അതിനുവേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും വരെ നമ്മൾ ഉപേക്ഷിക്കും. എന്നാൽ ആ കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മൾ മാത്രമാണ് സ്നേഹം നൽകുന്നതെങ്കിൽ ആ ബന്ധം ഒരു ഇരുമ്പ് കൂടായി മാറും. അവർക്ക് നമ്മൾ വെറുമൊരു ഓപ്ഷൻ മാത്രമായിരുന്നെന്നും എന്നാൽ നമുക്ക് അവർ നമ്മുടെ ലോകമായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ. അവിടെ നിന്നാണ് ശബ്ദമില്ലാത്ത ആ വലിയ വിലാപം തുടങ്ങുന്നത്. എത്ര കരഞ്ഞാലും തീരാത്ത, ആരോടും പറയാൻ കഴിയാത്ത വലിയൊരു സങ്കടകടൽ. അവിടെ സ്നേഹമൊരു വരദാനമാവാതെ ഒരു ശാപമായി മാറുകയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരാളെ മുറുകെ പിടിച്ചിരിക്കുന്നതാണോ യഥാർത്ഥ സ്നേഹം? ചിലപ്പോൾ ഏറ്റവും വലിയ സ്നേഹം എന്നത് അവരെ സ്വതന്ത്രരായി വിടുന്നതാണ്. മനസ്സുകൊണ്ട് എപ്പോഴോ പടിയിറങ്ങിപ്പോയ ഒരാളോട് കൂടെ നിൽക്കാൻ യാചിക്കുന്നത് കൈക്കുള്ളിൽ വെള്ളം കോരി വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അത് ചോർന്നു പോവുക തന്നെ ചെയ്യും. ഒടുവിൽ തണുത്ത ശൂന്യമായ കൈകൾ മാത്രം ബാക്കിയാവും. പൂക്കാൻ മടിക്കുന്ന ഒരു ചെടിയെ നമുക്ക് നിർബന്ധിച്ച് പുഷ്പിക്കാൻ കഴിയില്ലല്ലോ. അവരെ അവരുടെ വഴിക്ക് വിടുകാനത് ദിവസേനയുള്ള തീരാത്ത വിലാപങ്ങളിൽ നിന്നും നമ്മളെ തന്നെ സ്വതന്ത്രമാക്കുന്നതിന് തുല്യമാണ്. ലൈഫിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങ് പോകട്ടെ. അവർക്കായി ആ വാതിൽ തുറന്നിടുക. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മറ്റൊരാളോട് സ്നേഹം ചോദിച്ചു വാങ്ങുന്നതിന് മുൻപ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്വന്തം ഉള്ളിലെ ശൂന്യത നികത്താൻ മറ്റൊരാൾ വരുമെന്ന തെറ്റായ ചിന്തയാണ് നമ്മളെ യാചകരാക്കുന്നത്. എന്നാൽ യഥാർത്ഥ പരിഹാരം നമ്മിൽ തന്നെയാണ് ഉള്ളത്. സ്വന്തം കണ്ണുനീർ സ്വയം തുടയ്ക്കാൻ പഠിക്കണം. നിങ്ങളുടെ കുറവുകളെയും നേട്ടങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുക. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം മുതൽ സ്നേഹത്തിൻ്റെ പേരിൽ ഒരാളുടെ മുന്നിൽ നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വരില്ല. നമ്മൾ നമ്മളെ ബഹുമാനി റിപ്പീറ്റ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കിട്ടാതെ പോയ സ്നേഹത്തെ ഓർത്ത് നിങ്ങൾ പൊഴിച്ച കണ്ണീരൊന്നും വെറുതെയല്ല. അതൊക്കെ ജീവിതം പഠിപ്പിച്ച വലിയ പാഠങ്ങളാണ്. നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്നത് ഇത്തരം വലിയ വേദനകളാണ്. അത് നമ്മുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകളെ ഇല്ലാതാക്കി പച്ചയായ യാഥാർത്ഥ്യത്തെ കാണിച്ചു തരുന്നു. പതിയെ പതിയെ ആ വിലാപങ്ങൾ അവസാനിക്കുകയും അവിടെ അതിജീവനത്തിൻ്റെ വലിയൊരു നിശബ്ദത ജനിക്കുകയും ചെയ്യും. ആ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തി തീർച്ചയായിട്ടും

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ രാത്രിയിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സത്യം ചെയ്യാം. ആരുടെയും ലൈഫിൽ ഒരു ചെറിയയിടത്തിനായി ഇനി ഒരിക്കലും യാചിക്കില്ല എന്ന്. നിങ്ങളുടെ വിലയറിയുന്നവർ, നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ തീർച്ചയായും നിങ്ങൾക്കായി അവരുടെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തിയിരിക്കും. കഴിഞ്ഞുപോയ വിലാപങ്ങളെയെല്ലാം ഈ രാത്രിയുടെ ഇരുട്ടിൽ തന്നെ അലിഞ്ഞില്ലാതാകട്ടെ. സ്നേഹമെന്നത് ഒരു ഔദാര്യമല്ല, അതൊരു മനോഹരമായ പങ്കുവയ്ക്കലാണ്. അത് തേടി വരും വരെ തലയുയർത്തി തന്നെ നിൽക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.